നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 25, ജൂൺ 8, തിങ്കളാഴ്ച. ആദ്യമായി സുപ്രഭാതം.

0: തവ സുപ്രഭാതം.
1: നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: കവി ഇങ്ങനെ പാടി, എനിക്കൊന്ന് ഉറക്കെ പറയണമെന്നുണ്ട്, നിങ്ങൾ എന്നെ ഭ്രാന്തനെന്ന് വിളിക്കില്ലെങ്കിൽ. എനിക്കൊന്ന് ഉറക്കെ ചിരിക്കണമെന്നുണ്ട്, നിങ്ങൾ എന്നെ കോമാളി എന്ന് വിളിക്കില്ലെങ്കിൽ. പലപ്പോഴും സത്യം ആര് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലല്ലോ അത് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യേണ്ടത്. സത്യം അതിൽ തന്നെ അതിനൊരു നിലനിൽപ്പുണ്ട്. അതിനോട് മനസ്സെന്നും ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും നമുക്കറിയാം. കാരണം സത്യവും മനസ്സും എപ്പോഴും ചേർന്നു പോകുന്നതാണ്. നമ്മളുടെ കാഴ്ചപ്പാടിൽ സത്യമെന്താണെന്ന് നമുക്ക് അറിയാമെങ്കിലും അവയെ ചിലപ്പോൾ കണ്ണടച്ച് നാം ഉപേക്ഷിക്കാറുണ്ട്, തിരസ്കരിക്കാറുണ്ട്. പക്ഷേ സത്യം അതുതന്നെയാണല്ലോ. അതുകൊണ്ടാണ് നാം ഏത് കൂരിരുട്ടിൽ ചെന്നു പാർത്താലും സത്യത്തിൻ്റെ പ്രകാശം അവിടെയും കടന്നു വരും. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ പല രീതിയിൽ മാറ്റി നിർത്താനോ ക്രമീകരിക്കാനോ അവരോട് നമുക്കുള്ള കാര്യങ്ങൾ നമ്മുടെ അഭിമതം പങ്കുവയ്ക്കാനോ ഒക്കെ കഴിഞ്ഞുവെന്ന് വരാം. ചിലരൊക്കെ സ്വീകരിച്ചെന്നും ചിലരൊക്കെ തിരസ്കരിച്ചെന്നും ഒക്കെ

0: എങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സത്യമുണ്ടല്ലോ, അത് നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ ഏകാന്തതയിൽ നമുക്ക് അതൊരു ഭാരമായിട്ട് തീരുവാൻ നാം അനുവദിക്കുന്നത് മനുഷ്യകുലത്തോടുള്ള നമ്മുടെ വെല്ലുവിളി തന്നെയാണ്. നമ്മളെ വെല്ലുവിളിക്കുന്നത് മറ്റുള്ളവരല്ല, നമ്മുടെ മനസ്സ് തന്നെയാണ്, മനസ്സാക്ഷിയാണ്. മനസ്സ് മനുഷ്യനെ വെല്ലുവിളിക്കുവാനായിട്ട് എപ്പോഴും തയ്യാറാണ്. എന്നാൽ അത് കേൾക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ ചിലപ്പോഴൊക്കെ അധികാരത്തിൻ്റെ മത്തും പണത്തിൻ്റെ കൊഴുപ്പും സ്വാധീനത്തിൻ്റെ ശക്തിയുമൊക്കെ ഇടയാക്കിയെന്ന് വന്നേക്കാം. എങ്കിലും നമുക്കൊരു കാര്യം അറിയാം, നാം തനിയെയാണ്, തനിയെയാണ് സത്യത്തെ നേരിടേണ്ടത്. അത് മറ്റുള്ളവർ പറഞ്ഞോ കൂട്ടുപിടിച്ചോ അല്ല. ഇപ്രകാരം സത്യത്തിന് നീതിക്ക് നമ്മൾ കാതോർക്കുകയും അവ പ്രവർത്തിക്കുവാനായി തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടേത് മാത്രമല്ല, ചുറ്റുവട്ടത്തെ ഒരുപാട് പ്രകാശം ചൊരിയും. അവിടെ സത്യത്തിൻ്റെ പ്രഭയിൽ നമുക്ക് ചുറ്റും വലിയ കിരണങ്ങൾ ജ്വലിക്കും. മനുഷ്യരുടെ ജീവിതം സന്തോഷപ്രദമാവും. നാം മാത്രം സത്യമറിഞ്ഞിട്ടും അത് സത്യമല്ല എന്ന് ഉറക്കെ പറഞ്ഞാൽ അവിടെയാണ് കവി പാടിയ പാട്ടിൻ്റെ ഈ കവിതയുടെ മനോഹാരിത. ഉറക്കെ പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഭ്രാന്തനാണെന്ന് പറഞ്ഞ് കല്ലെറിയിക്കാൻ സാധിച്ചെന്ന് വരും, അടിച്ചമർത്താൻ സാധിച്ചു എന്ന് വന്നേക്കാം, നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിച്ചെന്ന് വന്നേക്കാം. എന്നാൽ ആ സംഭവം നമ്മളെ വിട്ടുപിരിയാതെ ഒരു പ്രേതം പോലെ പിന്തുടരുമെന്നുള്ളതും നാം ഓർക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മഹത്തായ സംഭവകഥയെക്കുറിച്ച് യഹൂദന്മാർ പറയുന്നു. ഹെറോദോസ് രാജാവിൻ്റെ ഒരു വലിയ താല്പര്യമായിരുന്നു, ഇംഗിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഫിലിപ്പിൻ്റെ ഭാര്യ ഹെറോദിയ. ഹെറോദിയായുടെ സൗന്ദര്യം ഹെറോദോസിനെ വല്ലാതെ കീഴ്പ്പെടുത്തി. അവളെ സ്വന്തമാക്കുവാനായി സ്വന്തം സഹോദരനെ വഞ്ചിക്കുന്നു. അധികാരത്തിൻ്റെ ദണ്ണിൽ ഹെറോദിയ ഹെറോദോസിന് കീഴ്പ്പെടുകയാണ്. എന്നാൽ പിന്നീട് ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഹെറോദോസ് പ്രായമായി, അദ്ദേഹം വളരെയേറെ മൂകനാവുന്നു, ശരിക്കും ഭ്രാന്തനാവുന്നു. അദ്ദേഹം കൂടുതൽ അസ്വസ്ഥനാകുന്ന ഒരു സമയമുണ്ട്. അത് ഹെറോദിയ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് കേൾക്കുമ്പോഴോ ആ വ്യക്തി തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോഴോ ആണ്. ഒരു കാലത്ത് എന്തെല്ലാമോ ആണ് എന്നുള്ള ആ വലിയ സ്വപ്നത്തിലും ചിന്തയിലും ആവേശത്തിലും അടക്കി പിടിച്ച് ഒതുക്കിച്ചേർത്ത് വാരിപ്പുണർന്നത് ഇന്ന് ഒരു ബോംബിൻ്റെ അനുഭവം പോലെയാണ്. ഇന്ന് വല്ലാതെ പൊള്ളിക്കുന്നു, ഇന്ന് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതെ, എനിക്കും നിങ്ങൾക്കും അധികം നാളുകൾ ഈ ലോകത്തിലില്ല എന്ന് നമുക്കറിയാം. അതിൽ നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ലഭിക്കുന്ന നാളുകൾ അനുഗ്രഹമാണ്. ലഭിക്കുന്ന നാളുകളിൽ നമ്മളെ അസ്വസ്ഥതപ്പെടുത്താത്ത രാത്രികൾ ഉണ്ടാവണം. ഏകാന്തത എന്നത് സത്യത്തെ നിരാകരിക്കുമ്പോൾ ഉണ്ടാവുന്ന തീവ്രമായ വേദനയാണെന്ന് ഭയമാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ, നമ്മുടെ കുടുംബങ്ങളിലെ, വ്യക്തിജീവിതത്തിലെ നമ്മൾ സത്യമുള്ളവരാവണം. അതാരു പറഞ്ഞു എന്നുള്ളതല്ല, അതിനെ തിരിച്ചറിയുവാൻ ജഗദീശ്വരൻ മനസ്സിന് ശക്തി നൽകിയിട്ടുണ്ട്. കാരണം സത്യത്തോട് മാത്രമേ മനസ്സിന് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. കവി പാടിയത് നമ്മുടെ ഹൃദയത്തിൻ്റെ താളമായിട്ട് രാഗമായിട്ട് തീരണം. എനിക്കെന്നുറക്കെ പറയണമെന്നുണ്ട് നിങ്ങളെന്നെ ഭ്രാന്തനെന്ന് വിളിക്കില്ലെങ്കിൽ, എനിക്കെന്ന് ഉറക്കെ ചിരിക്കണമെന്നുണ്ട് നിങ്ങളെന്നെ കോമാളി എന്ന് വിളിക്കില്ലെങ്കിൽ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 മൊഴിമുത്ത്, 9:00 സദ്വചനം, 10:00 കരിയർ കോമ്പസ്, 11:00 നിയമവേദി, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:00 രുചിക്കൂട്ട്, 11:15 ചമയം, 1:30 ഗ്രാമഫോൺ, 2:30 മെഡിടോക്ക്, 3:00 പോപ്കോൺ, 4:00 റേഡിയോ കഫേ, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:15 രുചിക്കോട്ട്, 8:30 ചമയം, 8:45 ഓർമ്മ, 9:30 നിലാമഴ, 10:00 സ്വീറ്റ് ഡ്രീംസ്.

ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാനശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. വാർത്തകൾ വിശദമായി. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 എന്ന ദർശനം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംരംഭകത്വവും രാഷ്ട്രനിർമ്മാണവും ഒന്നിച്ച് മുന്നേറണമെന്ന് ഓം ബിർള അഭിപ്രായപ്പെട്ടു. ഈ മാസം 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് BJP രണ്ടാമത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് ഡോ എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലയെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിലെ ആർക്കെപുരത്തെ അയ്യപ്പ ക്ഷേത്ര സമുച്ചയത്തിൽ പുതുതായി നിർമ്മിച്ച ശബരീശം കെട്ടിടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ഭഗവാൻ അയ്യപ്പൻ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന പവിത്രമായ മൂല്യങ്ങളുടെ മൂർത്തിഭാവമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: വ്യക്തമായ നയനടപടികളിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ സുസ്ഥിരമായ പാരിസ്ഥിതിക പരിവർത്തനം നേടി. നമാമി ഗംഗെ പരിപാടിയിലൂടെ രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി വികസിപ്പിച്ചു. തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥ എന്നിവ ഈ കാലയളവിൽ പുനഃസ്ഥാപിക്കുകയും വിപുലമായ നദീ പുനരുജ്ജീവനം സാധ്യമാക്കുകയും ചെയ്തു. മലിനീകരണം കുറയ്ക്കുന്നതിനും ഗംഗാനദിയുടെയും പോഷക നദികളുടെയും പാരിസ്ഥിതിക ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനുമായി 2014 നമാമി ഗംഗെ പരിപാടി ആരംഭിച്ചത്. അനുവദിച്ച 524 പദ്ധതികളിൽ 355 ഈ വർഷം ഫെബ്രുവരി വരെ പൂർത്തിയായി. പദ്ധതിയിലൂടെ ഗംഗാനദിയുടെ ശുചിത്വത്തിൽ ഗണ്യമായ പുരോഗതി ദൃശ്യമായി. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ മിഷൻ വനങ്ങൾക്കും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിനും ഒരു മുൻനിര സംരംഭമാണ്. വനവിസ്തൃതിയിൽ ലോകത്ത് ഇന്ത്യ 9 സ്ഥാനത്തേക്ക് മുന്നേറിയത് ഇക്കാലയളവിലാണ്. 8.27 ചതുരശ്ര കിലോമീറ്ററാണ് രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഡിസംബർ വരെ രാജ്യത്ത് 262 കോടിയിലധികം തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി നശീകരണം എന്നിവ രൂക്ഷമാകുമ്പോൾ സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു സന്തുലിത സമീപനമാണ് 12 വർഷമായി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. 388 സ്കൂളുകളിലേക്ക് ട്രയൽ അലോട്ട്മെന്റാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ മാസം 15 ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളുകളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാർട്ടറുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 പ്ലസ് വൺ ക്ലാസ് ആരംഭിക്കും. സംസ്ഥാനത്ത് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ അന്തിമ കണക്കെടുപ്പിന് സമയപരിധി ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. 6 പ്രവൃത്തി ദിനത്തിലാണ് കണക്കെടുപ്പ് അന്തിമമാക്കൽ. സമ്പൂർണ്ണ പോർട്ടലിലാണ് കുട്ടികളുടെ UID അപ്ലോഡ് ചെയ്യുക. ഈ മാസം 21 നടത്തുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്ന നഗരങ്ങളുടെ അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പേനയും പേപ്പറും ഉപയോഗിച്ചാണ് പുനഃപരീക്ഷ നടത്തുക. പരീക്ഷയെക്കുറിച്ച് പുതിയ അറിയിപ്പുകളും അഡ്മിറ്റ് കാർഡും ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഏജൻസി അറിയിച്ചു. കഴിഞ്ഞ മാസം 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച നടന്ന പരാതിയെ തുടർന്ന് NTA റദ്ദാക്കുകയായിരുന്നു. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ നടക്കും. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ നീലഗ്രഹത്തിനായുള്ള ശക്തമായ സമുദ്ര സംരക്ഷിത പ്രദേശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ സമുദ്ര ദിനാചരണ പ്രമേയം. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷണങ്ങൾ അവഗണിക്കാതെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ ബ്രെയിൻ ട്യൂമർ ദിനാചരണ പ്രമേയം. ഗാർഹിക LPG സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. 3 മാസത്തിനിടെ 2ാം തവണയാണ് ഗാർഹിക പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം ഉറപ്പാക്കുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഇന്നു മുതൽ പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്ക് പ്രവേശനം നിർത്തിവച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി ഇന്നലെ സന്ധ്യയ്ക്ക് കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷം കുടിമതിക്കാരനവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചപ്പോഴാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. രാശി വിളിക്കുമ്പോൾ മന്ദഞ്ചേരിയിലെ ബാവലിക്കരയിൽ കാത്തിരുന്ന ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി സന്നിധാനത്തേക്ക് ഓടിയെത്തി. തട്ടും പോളയും വിരിച്ച സ്ഥാനത്തെ 3 തവണ വലം വെച്ച ശേഷമാണ് ഇളനീർ കാവുകൾ സമർപ്പിച്ചത്. ഇളനീർ വെപ്പ് പൂർത്തിയാവുന്നതോടെ എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണ സമർപ്പിക്കും. കത്തിത്തണ്ടയാന്മാർ ഇളനീർ ചെത്താനുള്ള കത്തികളും സമർപ്പിക്കും. തുടർന്ന് ഇന്ന് രാത്രിയോടെയാണ് ഇളനീരാട്ടം നടക്കുക. വൈശാഖോത്സവത്തിലെ 2ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗതക്കുരുക്കും രൂക്ഷമായിരുന്നു. കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്.
0: മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2ാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ 564 റൺസ് പിന്തുടരുന്ന അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്ക് നിലവിൽ 451 റൺസിന്റെ ലീഡുണ്ട്. 2ാം ദിനം ഇന്ത്യ 1ാം ഇന്നിംഗ്സ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റൺസിന് ഡിക്ലയർ ചെയ്തു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വൈകിട്ട് ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്നലെ ഒഫീഷ്യൽ മത്സര ഫൈനലിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വനംവകുപ്പിനെ പരാജയപ്പെടുത്തി. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ടീം നയിക്കുന്ന യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരം ഉണ്ടായിരിക്കും. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നിറച്ച് മലപ്പുറത്ത് ഫാൻസ് ഫുട്ബോൾ വിളംബര റാലി നടത്തി. ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും മലപ്പുറം പ്രസ് ക്ലബ്ബും ചേർന്നാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാണുക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2ാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-9924-491. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC Road, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: മാക് ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. മാക് ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ, തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. നാക് എ പ്ലസ്, യു ജി സി, ടു എഫ്, ഡി എസ് ഐ ആർ അക്രഡിറ്റേഷൻ, എ ഐ സി ടി ഇ അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ എൻ ഐ ആർ എഫ് റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. എം ബി എ, എം സി എ, എം എസ് സി വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. എം ബി എ, എം സി എ, എം എസ് ഡബ്ല്യു, എം എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, എം എസ് സി ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക് ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്.

ഹായ്, ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഒരുപാട് ഒരുപാട് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ഇതാ നമുക്ക് കിട്ടിയിരിക്കുകയാണല്ലേ. എല്ലാ ദിവസവും നമ്മൾ കണ്ണു തുറക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. ഇന്നത്തെ ദിവസം മനോഹരമാകണമെന്നാണ് ആദ്യം ആലോചിക്കുന്നത് അല്ലേ. ഇന്നലെ പറ്റിപ്പോയ എല്ലാ തെറ്റുകളും ഇന്ന് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം എല്ലാവർക്കും ഭംഗിയുള്ള ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദ ഗ്രീറ്റിംഗ് കാർഡ്സ് ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. ഇന്ന് ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടിയുള്ളത് ഞാൻ ആർജെ അപർണയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു മണിക്കൂർ സമയം നമ്മളങ്ങോട് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്നത്തെ ദിവസം അല്ലേ 8-ാം തീയതിയാണ്. ജൂൺ മാസത്തിലെ അങ്ങനെ 8-ാമത്തെ ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് അല്ലേ. 8 ദിനങ്ങളാണ് ഇതാ കടന്നു പോയിരിക്കുന്നത്. ഇന്ന് 8-ാമത്തെ ദിവസമാണ്. ഈ 8 എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. പ്രത്യേകിച്ച് ജൂൺ മാസം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ 8-ാം തീയതിയോട് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ലോക സമുദ്ര ദിനമാണ് കേട്ടോ. സമുദ്രം എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടാണ് അല്ലേ. കടൽ കാണാൻ ഇഷ്ടമില്ലാത്ത കുട്ടിയുണ്ടോ അല്ലേ. അപ്പോൾ എന്തായാലും ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദിനമാണ് നമ്മൾ ഇന്ന് ലോക സമുദ്ര ദിനമായിട്ടാണ് ആചരിക്കുന്നത് കേട്ടോ. ഭൂമിയിൽ സമുദ്രങ്ങളുടെ പ്രാധാന്യവും അവ നമുക്ക് നൽകുന്ന സാമ്പത്തികമായാലും പാരിസ്ഥിതികമായിട്ടായാലും ഉള്ള ഒരുപാട് സേവനങ്ങളുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് അല്ല അങ്ങനെയുള്ള സേവനങ്ങളെ വേണ്ടി ഓർക്കാനായിട്ടുള്ളൊരു ദിവസമാണ് ലോക സമുദ്ര ദിനം. അവരുടെ സേവനങ്ങൾ മാത്രം ഓർത്താൽ പോരല്ലോ, നമുക്ക് ചെറിയ കടമകൾ അങ്ങോട്ട് ചെയ്യാനുണ്ടല്ലേ. നമ്മളെ ഒരുപാട് സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ ജീവന് നിലനിർത്തുന്ന സമുദ്രത്തിൻ്റെ പങ്ക് ചെറുതൊന്നുമല്ല. അപ്പം അത്രയും പ്രധാനപ്പെട്ട ഒന്നായ സമുദ്രത്തെ സംരക്ഷിക്കുക, ഈ ഒരു പോയിന്റ് അല്ലേ. ഈ ഒരു പോയിന്റിനെ കുറിച്ച് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഇല്ലാത്തവർക്ക് അതിനെക്കുറിച്ചുള്ളൊരു അറിവ് പങ്കുവെക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ. ജൂൺ 8 എല്ലാ വർഷവും നമ്മൾ ലോക സമുദ്ര ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ദിനം നമ്മൾ ഇന്നത്തെ ദിവസമെങ്കിലും ഇനിയിപ്പോൾ ബീച്ചിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഇന്ന് ലോക സമുദ്ര ദിനമാണ്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ചുറ്റുപാടിനെ അല്ലെങ്കിൽ ആ ഒരു സമുദ്രത്തെ രക്ഷിക്കുക. അറിയാം നമ്മുടെ ഒറ്റരാളുടെ നീക്കം കൊണ്ട് ഒന്നും സാധ്യമല്ല, എങ്കിലും ആ ഒരാളെ കണ്ട് മറ്റൊരാൾ പഠിക്കും, മറ്റൊരാൾ പഠിക്കും, അങ്ങനെ അങ്ങനെ അങ്ങനെ അത് വളരും. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യാനുള്ള കാര്യം ചെയ്യുക. സമുദ്രം സംരക്ഷിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം ഇനിയിപ്പോൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ അനാവശ്യമായ മാലിന്യങ്ങൾ അവിടെയൊന്നും വലിച്ചെറിയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇന്ന് ലോക സമുദ്ര ദിനമാണ്, അതിൻ്റെ ഒരു ആശംസ എല്ലാവർക്കും അത് നൽകുകയാണ്. മറ്റൊരു പ്രത്യേകതയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനമാണ് അല്ലേ. ബ്രെയിൻ ട്യൂമർ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവരുടെ ഉള്ളിലൊരു ചെറിയ ഭീതി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ബ്രെയിൻ ട്യൂമറിന് അവബോധം വളർത്തുക, രോഗികളെ അവരുടെ രോഗികളായവരുണ്ടല്ലോ അവരുടെ കുടുംബത്തിനൊരു താങ്ങ് നൽകുക, അല്ലെങ്കിൽ ഈ രോഗത്തെക്കുറിച്ച് അറിയാത്തവരുണ്ട് അവർക്കിത് പറഞ്ഞു കൊടുക്കുക, അതിലൂടെ രോഗനിർണയം സാധ്യമാക്കുക, വളരെ വേഗം തന്നെ ചികിത്സ ലഭ്യമാക്കുക, ഇതൊക്കെയാണ് ഈ ഒരു ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബ്രെയിൻ ട്യൂമർ ഭയപ്പെടുന്ന ഒരു കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ അറിയാതിരിക്കുമ്പോഴാണ് അതിൻ്റെ എന്താ പറയുക ദൂഷ്യവശം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകുക, അതിലൂടെ ഇനിയിപ്പോൾ എന്തെങ്കിലും രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗം കണ്ടുപിടിക്കുക, അത് ചികിത്സിക്കുക, ഇതിനെക്കുറിച്ചൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങനൊരു ദിവസം ആചരിക്കുന്നത്. അപ്പോൾ ജൂൺ 8 സമുദ്ര ദിനമാണ്, ലോക ബ്രെയിൻ ട്യൂമർ ഡേ ആണ്. ഇതും കടന്ന് നോക്കുകയാണെങ്കിൽ നാഷണൽ ബെസ്റ്റ് ഫ്രണ്ട് ഡേ ആണ് കേട്ടോ ഇന്ന്. നാഷണൽ ബെസ്റ്റ് ഫ്രണ്ട് ഡേ എന്ന് ആചരിക്കുമ്പോൾ ഇന്ത്യയിലാണോ എന്ന് ആലോചിക്കേണ്ട, ഇന്ത്യയിലല്ല അങ്ങ് അമേരിക്കയിലാണ് പൊതുവെ ഈ ഒരു ആഘോഷം ആഘോഷിക്കുന്നത് കേട്ടോ. പക്ഷേ നമുക്കറിയാം സോഷ്യൽ മീഡിയയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്, പല ഡേയ്സും നമ്മളും ആഘോഷിക്കുന്നതാണല്ലേ. ഇപ്പോൾ പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഹാലോവിൻ അവർ മാത്രമാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്, എന്നാൽ ഇന്ന് കേരളത്തിലും ഹാലോവിൻ ആഘോഷിക്കുന്നുണ്ട്, ഹാലോവിൻ പാർട്ടികളുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നാഷണൽ ബെസ്റ്റ് ഫ്രണ്ട് ഡേ ആണ്. അപ്പോൾ ഈ നാഷണൽ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരുപാട് ഒരുപാട് ചങ്ങായിമാർ അല്ലേ കൂടെയുള്ള ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങളുള്ള ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ആ സൗഹൃദങ്ങളെ വീണ്ടും ഒന്ന് പുതുക്കാനും അത്തരം സൗഹൃദങ്ങളെ വീണ്ടും ആരംഭിക്കുവാനും കൂടിയുള്ള ഒരു ഡേ ആയിട്ടാണ് ഇതാ ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ഡേ നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു 3 ദിവസത്തിന് 3 പ്രത്യേകതകൾ ഞാനിപ്പോൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആശംസകളൊക്കെ ഞാൻ ഇങ്ങോട്ട് തരുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തുടക്കത്തിൽ ഒരു പാട്ടിലേക്ക് പോയാലോ. നാഷണൽ ബെസ്റ്റ് ഫ്രണ്ട് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു ചങ്ങായിമാരുടെ പാട്ടിലേക്ക് പോകാം കേട്ടോ. അതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസം ഒരുപാട് ഒരുപാട് സ്പെഷ്യലാണ്, ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളൊരു ദിവസമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ അടുത്തൊരാളുണ്ട് കേട്ടോ, നമ്മുടെ കോളർ ചേരുന്നുണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം.
1: ദൂരെ പോവുക.
0: ഹലോ, ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ആ കേൾക്കുന്നുണ്ടോ?
2: ആ കേൾക്കുന്നു.
0: ആ അതെന്തോ ഒരൊച്ച ഞാൻ കേട്ടായിരുന്നു. ഹലോ,

0: നമസ്കാരം, ഇതാരാണ്?
1: അൻസാർക്ക്
0: എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ?
1: നല്ല വർത്താനം,
0: നല്ല വർത്താനം. അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ? മനസ്സിലായി. എന്നുണ്ട്, എന്താണ് ഇന്നത്തെ ആശംസ?
1: ഇന്നത്തെ ആശംസ, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരാള് കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി. അതിന്റെ അടക്കം ഇന്നാണ്.
0: അതാണോ ആശംസ?
1: അല്ല, അതൊരു ദുഃഖമായി തീർന്നില്ല.
0: ഓക്കെ.
1: അതെ, ഗ്രൂപ്പിലല്ല, കാഴ്ച ഇല്ലാത്ത തോമസ് ചേട്ടൻ എന്ന് പറയുന്നു.
0: ഓക്കെ ചേട്ടാ. ചേട്ടാ, നമ്മള് ഗ്രീറ്റിംഗ് കാർഡ്സില് വിഷസ് ആണ് കേട്ടോ പറയുന്നത്. ഇപ്പൊ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ളതാണ് പറയുന്നത് കേട്ടോ.
1: ഇന്നത്തെ വിഷസ് അറിയിക്കാനുള്ളത് മലപ്പുറം കരിവാര കൊണ്ട് പോലില്ല. പിന്നെ പി വി മുഹമ്മദ് വടക്കേ വാഹന ഒരു പത്താം വീ, പിന്നെ ശിവ കുമരകം, പിന്നെ ആനന്ദം പിലാൻ ഒരു കണ്ണൂര്, സന്തോഷ് നടക്കാവ് കോഴിക്കോട്. ഇവർക്കെല്ലാവർക്കും ഇന്നത്തെ വിശ്വാസം ആശംസകൾ അറിയിക്കുന്നു.
0: ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാം കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. നമ്മളെ വിളിച്ചത് അൻസാറിക്കായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ ഓൾറെഡി ഒരിക്കൽ കൂടി പറയാണ് കേട്ടോ, വിഷസ് എന്ന് പറയുമ്പോൾ ആശംസകൾ അറിയിക്കുക എന്നതാണ് നമ്മുടെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റു കാര്യങ്ങൾക്ക് വാല്യൂ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ ആശംസകൾ അറിയിക്കുന്ന പ്രോഗ്രാമാണ്. അപ്പൊ ആ ഒരു ഇത് നമ്മള് എന്താ പറയുക, ആ ഒരു ധാരണ എല്ലാവർക്കും വേണം കേട്ടോ. അതായത് ആശംസ എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചാൽ നന്നായിരിക്കും. അപ്പൊ എന്തായാലും അൻസാറൊക്കെ പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ് അപർണമോളെ.
0: ഗുഡ് മോർണിംഗ് സിറാജേട്ടൻ.
2: എന്തൊക്കെയാണ് വിശേഷങ്ങള്?
0: നല്ല വിശേഷം. എങ്ങനെ, ഫ്രണ്ടിന് ബുക്കൊക്കെ സെലക്ട് ചെയ്തോ?
2: എനിക്ക് വായന തുടങ്ങണം, അപ്പൊ നല്ല പുസ്തകം തരണം. അപ്പൊ ഇന്നലെ അതിന്റെ ഒരു തിരക്കിലായിരുന്നു, തുടക്കക്കാരനായതുകൊണ്ട് അതിന് പറ്റിയ പുസ്തകങ്ങൾ കൊടുക്കണല്ലോ.
0: അതെ, തീർച്ചയായിട്ടും.
2: അപ്പൊ അതൊക്കെ റെഡിയാക്കി ഇന്ന് കൊടുക്കണം.
0: ഓക്കെ, അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ?
2: ഇന്നത്തെ ആശംസ, നമ്മുടെ ജീവിതത്തിൽ നാം സമ്പാദിക്കുന്ന വലിയ കാര്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ മുഖത്ത് വരുത്താൻ കഴിയുന്ന ഒരു ചെറു പുഞ്ചിരിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സമ്പന്നനാക്കുന്നത്. അപ്പോ ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു.
0: ഓക്കെ കേട്ടോ ചേട്ടനും ഫാമിലിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ കേട്ടോ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചത് സിറാജേട്ടനാണ്. സിറാജേട്ടൻ പറഞ്ഞ പോലെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ഇനി നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ് അനിൽ ചേട്ടൻ. എന്നുണ്ട് വിശേഷം? എന്താണ് ഇന്നത്തെ ആശംസ? ഇന്ന് ബെസ്റ്റ് ഫ്രണ്ട് ഡേ ആണ്, ഫ്രണ്ട്ഷിപ്പ് ഡേ വേറെയാണ്. ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളെ പറയണം.
3: ഒരാളുണ്ട്, അഞ്ചാം ക്ലാസ് നേഴ്സറി മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച് സുരേഷ്. അവനിപ്പം ഇവിടെ തിരുവനന്തപുരത്ത്, ഇവിടെ നാട്ടിലാണ് അവന്റെ വീടൊക്കെ. തിരുവനന്തപുരത്ത് കല്യാണമൊക്കെ കഴിച്ച് അവിടെ ജോലി
0: ചെയ്യും.
3: ഇടയ്ക്ക് വിളിക്കും, ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വിളിക്കും, ഇടയ്ക്ക് വിളിച്ചില്ല അവൻ പറയാം എന്ത് പറ്റി എന്നെ വിളിക്കാത്ത.
0: അതാണ് ബെസ്റ്റ് ഫ്രണ്ട്.
3: അപ്പൂ അവന്റെ പേര്, അപ്പൂന്നും വിളിക്കും, സുരേഷ്ന്നും.
0: ഓക്കെ.
3: അവനും പിന്നെ ബാക്കി നമ്മളിന്ന് ബെസ്റ്റ് ഫ്രണ്ട് ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസ. പിന്നെ സമുദ്രം ഡേ അല്ലേ?
0: അതെ,
3: സമുദ്രങ്ങളൊക്കെ നമ്മള് ഞാനും പലപ്പോഴും കാണാറുണ്ട്. ഓരോരുത്തര് ഈ വെള്ളമൊക്കെ പൊങ്ങാറാകുമ്പോ ഉള്ളിരിക്കുന്ന വേസ്റ്റ് മൊത്തം വെള്ളത്തിൽ ഇടും,
0: ഒഴുകിക്കളയാണ്.
3: അങ്ങനെ ചെയ്യാതിരിക്കുക,
0: അതെ,
3: അത് തിരിച്ച് നമുക്ക് തന്നെ കിട്ടും
0: തീർച്ചയായിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമത്.
3: പിന്നെ നമ്മള് 2018 വെള്ളപ്പൊക്കം കണ്ടായില്ലേ, പോയ സാധനം എല്ലാം തിരിച്ചു വന്നു.
0: അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ രണ്ട് ദിവസത്തിന് ആശംസ കൊടുത്തേക്കാട്ടോ.
3: പിന്നെ അമൃതക്കാത്തേക്കോട്ടെ.
0: ഓക്കെ കേട്ടോ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കൊടുത്തേക്കാം. ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മൾ വിളിച്ചത് അനിൽ ചേട്ടനായിരുന്നു. അനിൽ ചേട്ടൻ വിളിച്ചിട്ട് ആശംസ പറഞ്ഞത് ബെസ്റ്റ് ഫ്രണ്ട് ഡേ ആണല്ലോ ഇന്ന്. അമേരിക്കയിലാണ് ഈ ഒരു ദിവസം ആഘോഷിക്കുന്നതെങ്കിലും അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ദിവസം ആചരിക്കുന്നുണ്ട്. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടായ ചേട്ടൻ്റെ അല്ലേ, ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. ചേട്ടൻ പറഞ്ഞ പോലെ സമുദ്രദിനത്തിനും അതുപോലെ തന്നെ ബാക്കി പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. ചേട്ടനും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അടുത്തൊരു കോളർ ഉണ്ട്, ഇല്ല കോൾ ഡ്രോപ്പായി. അപ്പം എന്തായാലും നമുക്ക് ഇനി ഒരു പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ് എന്ന് പറയുമ്പോൾ വീണ്ടും കോൾ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ,
4: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? സുപ്രഭാതം. ഹലോ, നല്ല വിശേഷം. അവിടെ എന്തുണ്ട് വിശേഷം? ആണ് പ്രേമ ചേച്ചി മാത്രല്ല, നമ്മൾ എല്ലാവരും ഇങ്ങനെ തണുത്ത് നിക്കുക.
4: അതെ
0: അതെ അതെ അതെ,
4: സന്തോഷം അല്ലേ?
0: അതെ,
4: മഴയും വേണം, വെയിലും വേണം,
0: എല്ലാം വേണം.
4: സമുദ്രതീരമാണെന്ന് പറഞ്ഞു.
0: അതെ അതെ.
4: കണ്ടോ കണ്ടോ കടല് കണ്ടോ, അപർണ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഈ പാട്ടാണ് ഓർമ്മയിൽ വന്നത്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്റെ അനുജത്തി തന്നെയാണ്.
0: എന്താണ് അനുജത്തിയുടെ പേര്?
4: എന്തോ
0: അനുജത്തിയുടെ പേരെന്താ?
4: അനുജത്തിയുടെ പേര് പുഷ്പമ്മ.
0: പുഷ്പ. ഓക്കെ.
4: അവര് കോട്ടയം കുമ്മനോ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും വിളിക്കാതിരിക്കത്തില്ല.
0: ഇപ്പോഴും
4: എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. അവക്കും അത് തന്നെ, എനിക്കും ഇത് തന്നെയാ പണി.
0: ഓക്കെ, പിന്നെ എന്താ വേണം അല്ലേ?
4: അതെ, എന്ത് കാര്യങ്ങള് എന്താണെങ്കിലും ഒരു ദിവസമെങ്കിലും ഞങ്ങള് കൈമാറാത്തതും ഞങ്ങള് സംസാരിക്കാത്തതില്ല.
0: അപ്പൊ
4: എന്റെ അനിയേച്ചിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോടുള്ള ആശംസ കൊടുക്കുന്നു. കൂടാതെ നമ്മുടെ ലില്ലിക്കുട്ടി കോഴഞ്ചേരിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. എന്റെ ശംഖു ബ്രോയാണ്. അപ്പൊ ലില്ലിക്കുട്ടി ചേച്ചിക്കും കുഞ്ഞുമോൻ ചേട്ടനും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ. അവര് രണ്ടുപേരും ഇനിയും ഇതുപോലെ സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ അവർ രണ്ടുപേരും മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്റെ ഫ്രണ്ട്സ് കുടുംബത്തിലെ എന്റെ എല്ലാ സഹോദരങ്ങൾക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഷീബ കുമരകം, അതും എന്റെ ഒരു ചങ്കു ബ്രോയായിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. എല്ലാവരും കേട്ടോ, എല്ലാവരും ഒന്നും ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും
0: നല്ലൊരു ആശംസ കൊടുത്തേക്കാം. ഓക്കെ,
4: അത്രേ ഉള്ളൂ, കൊടുത്തേക്കാം. തീർച്ചയായിട്ടും എന്റെ അപർണ മോൾക്കും.
0: അയ്യോ, ഓക്കെ, ഒരു ചക്കരമ്മയായിരിക്കും ഉദ്ദേശിച്ചത് ആണോ? ഓക്കെ ചേച്ചി, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ വിളിച്ചത് പ്രേമ ചേച്ചി ആയിരുന്നു. പ്രേമ ചേച്ചി ഇന്ന് എന്താ പറയാ, ബെസ്റ്റ് ഫ്രണ്ട് ഡേ ആയതുകൊണ്ട് ചേച്ചിയുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് സിസ്റ്റർ തന്നെയാണ്. പുഷ്പചേച്ചി, പുഷ്പചേച്ചിക്ക് നല്ലൊരു ആശംസ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേച്ചി പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ആശംസയോടെ നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോവാണ് കേട്ടോ. അതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
0: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട നമ്പർ 9447994411. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കൂടെ ഉള്ളത്. ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ് ഇതാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. ഈ ഒരു സമയത്ത് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര മൂടി കിട്ടിയ കാലാവസ്ഥയാണ്. ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇനി ചിലയിടങ്ങളിലാണെങ്കിൽ മഴക്കാറിങ്ങനെ മൂടിക്കിട്ടി നിൽക്കുകയാണ്. എന്നിരുന്നാലും ഇനി എനിക്ക് അങ്ങോട്ട് തരാനുള്ളത് ഒരു ചെറിയ ക്ലൈമറ്റ് അപ്ഡേറ്റ് ആണ് കേട്ടോ. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാലാവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത 3 മണിക്കൂറിൽ ചെറിയ രീതിയിലൊന്ന് ഓറഞ്ച് അലേർട്ട് ആണ് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രം ജില്ലയിൽ മാത്രമാണ് ഓറഞ്ച് അലേർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് അടുത്ത 3 മണിക്കൂർ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ജില്ലയിൽ അതായത് ട്രിവാൻഡ്രം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും ശക്തിയുള്ള ഇടത്തരം മഴയ്ക്കും അതുപോലെ തന്നെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അപ്പോൾ തിരുവനന്തപുരംകാർ ഒന്ന് ശ്രദ്ധിക്കുക, അവിടെ നല്ല മഴ വരുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. അപ്പോൾ ട്രിവാൻഡ്രംകാർ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ അല്ല, ബാക്കി ജില്ലകൾക്കും മഴ വരുന്നുണ്ട്. അതൊക്കെ പേര് ഞാൻ പറയാം. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ പേരൊരിക്കൽ കൂടി മെൻഷൻ ചെയ്യാം. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒപ്പം 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മറ്റു ജില്ലകളിലും മഴ സാധ്യത വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലായിടത്തും കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ മഴ പെയ്യാനുള്ള ചാൻസ് ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മഴയാണ് വരാൻ പോകുന്നത്. ഇനി വെളിയിലേക്കൊക്കെ പോകുന്നവരോ ബാഗിൽ ആ കുട ഇരിപ്പുണ്ട് എന്ന് ഒന്ന് ചെക്ക് ചെയ്തേക്ക് കേട്ടോ. അല്ലെങ്കിൽ റെയിൻകോട്ട് ഉണ്ട് എന്ന് ചെക്ക് ചെയ്തേക്ക്. കാരണം സാധാരണ രാത്രി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ കുട ഒന്ന് ഉണങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ റെയിൻകോട്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഇതൊക്കെ എടുത്ത് ബാഗിൽ നിന്ന് വെളിയിൽ വെച്ചിട്ട് ഇങ്ങനെ വെള്ളെടുത്ത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടാവും. രാവിലെ ധൃതി വെച്ച് പോകുന്ന സമയത്ത് ഇതാ ഇതണങ്ങി എടുക്കാൻ മറന്നുപോകും. അങ്ങനെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചത് കേട്ടോ. അപ്പോൾ മഴ വരുന്നുണ്ട്, ഇതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചോളാം. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നോക്കി കളയാം. ഹലോ,
1: ഹലോ, ഞാനാണ്.
0: കുമാരി ശേഷി, എന്നാ ഉണ്ട് വിശേഷം?
1: രാവിലെ നല്ലൊരു പണി കഴിഞ്ഞിരിക്കുക.
0: എന്ത് പറ്റി? മഴ പണി തന്നോ?
1: കഴിഞ്ഞ് വെളിയിൽ നിന്ന് അലക്കിക്കൊണ്ട് വന്നപ്പോണ്ടല്ലോ, രാവിലെ ഒരു വലിയ പട്ടി നമ്മുടെ അടുക്കളയിൽ നിറഞ്ഞു
0: കിടക്കുവായിരുന്നു.
1: ഞാൻ മാത്രം കിടക്കുന്ന മുറി കൂട്ടിയിട്ടിട്ടുണ്ട്. ആ പട്ടി ഉണ്ടല്ലോ, അതിന്റെ എല്ലാടെ എങ്ങാണ്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേറി വന്ന് പെരക്കാത്തൂടെ എല്ലാം ബ്ലഡ് വരെ മുറി നിറച്ച്.
0: അയ്യോടോ,
1: എന്റെ ചൈലായതുകൊണ്ട് വട്ടത്തി വട്ടത്തി പോയി. എനിക്കൊന്നും എന്റെ കുഞ്ഞെ, ഞാൻ ഈ സൗണ്ട് കേട്ടുകൊണ്ട് കേറി വന്നാണ്. പട്ടി ഓടിച്ചിട്ട് അടുക്കള എല്ലാം തുടച്ച്, ഫ്രണ്ടെല്ലാം തുടച്ചിട്ട്, രണ്ടു മൂന്ന് തവണ തുടച്ചിട്ട് ഞാൻ ഫ്രണ്ട് ഒന്നുകൂടെ തുടക്കാനായിട്ട് വന്നു. ആ പട്ടി പിന്നെ കേറി വന്ന അത്തേ
0: അടിപൊളി.
1: ഓക്കെ, ഞാൻ പിന്നെ ഇപ്പൊ അതിന്റെ ഓണറെ വിളിച്ച് പറയാൻ ഇനി പാട്ടില്ല.
0: അമ്പോ, രാവിലെ കലാപം ഒക്കെ കഴിഞ്ഞു വന്നിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ ആശംസ? എന്നാ വേഗ ആശംസ പറഞ്ഞോ, അതിന്റെ ഇടയിൽ വേഗ ആശംസ പറഞ്ഞോ.
1: നമ്മുടെ ലില്ലിക്കുട്ടി ഒരു നല്ല ആശംസ, പിന്നെ നമ്മുടെ
0: ഓക്കെ, എല്ലാവർക്കും നല്ലൊരാശംസ കൊടുത്തു. ഓക്കെ, കുതിർന്ന് തണുത്തൊരാശംസ തന്നെ കൊടുത്തേക്കാം. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് കുമാരി ചേച്ചിയായിരുന്നു. രാവിലെ തന്നെ അവിടെ ഒരു അംഗം കഴിഞ്ഞിട്ട് നിൽക്കുകയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം എന്തായാലും കുമാരി ചേച്ചി പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. ലില്ലിക്കുട്ടി ചേച്ചിക്കും ഹസ്ബൻഡിനും ഇതാ ഒരു വെഡിങ് ആനിവേഴ്സറി ആശംസയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതും ഞാൻ ഇവിടെ കൈമാറുകയാണ് കേട്ടോ. അപ്പം എന്തായാലും ഒരിക്കൽ കൂടി ചേച്ചിക്കും ഹസ്ബൻഡിനും നല്ലൊരു വെഡിങ് ആനിവേഴ്സറി ഞാനിവിടെ ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് നമുക്ക് പോകാം. സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങുമ്പോഴല്ല, അവർ അറിഞ്ഞു നൽകുമ്പോഴാണ് മനോഹരമാകുന്നത്. സ്നേഹപൂർവ്വം ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും. സുപ്രഭാതം, ശുഭദിനം. നാരായണൻ നായർ, ഏറ്റുമാനൂർ. നാരായണ ചേട്ടന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. നമ്മളെപ്പറ്റി കുറ്റങ്ങളും കുറവുകളും പറയുന്നവർ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് നമ്മൾ പ്രതികരിക്കാൻ പോകണ്ട. വല്ലവരും ഇടുന്ന സ്വിച്ചിന് നമ്മൾ നമ്മള് കത്താൻ നിന്നാൽ പിന്നെ അതിനേ നേരം കാണൂ, ജീവിക്കാൻ സമയം കാണില്ല. ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട് ആത്മൽ ശേഷിയാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശേഷിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാൻ അങ്ങോട്ട് തരുകയാണ്. അർഹതയില്ലാത്തവർക്ക് ഹൃദയത്തിൽ ഇടം കൊടുക്കരുത്. കപ്പലിനെ താങ്ങി നിർത്തുന്നത് വെള്ളമാണ്, എന്നാൽ ആ വെള്ളത്തിന് കപ്പലിനകത്തിടം കൊടുത്താൽ എന്താകും സ്ഥിതി? ശുഭദിനം നേരുന്നു സുലൈ അയിനിക്കോട്. സുലൈ ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹിക്കാൻ ഒരുപാട് പേരെ കിട്ടും, മറക്കാതിരിക്കാൻ കുറെ ഓർമ്മകളും ഉണ്ടാവും, പക്ഷേ സ്നേഹം തിരിച്ചു തരാൻ ചിലർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സ്നേഹത്തോടെ ശുഭദിനം രാജപ്പൻ പാലപ്ര. രാജപ്പൻ ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഒരിക്കൽ നമ്മെ മുറിപ്പെടുത്തിയ വാക്കുകളും പ്രവൃത്തികളും ഒരിക്കലും മറ്റുള്ളവരോട് ചെയ്യാതിരിക്കുക. വീണ്ടും ഒരിക്കൽ അത് ഏൽക്കേണ്ടി വരാതിരിക്കാനും ശ്രദ്ധിക്കുക. നമ്മുടെ സമീപനം ഒരാൾക്ക് വേദനയാകാതിരിക്കട്ടെ. ശുഭദിനം നേരുന്നു ടി അഷറഫ് ഫെസ്റ്റ് കൈപ്പുറം. അഷറഫിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വിജി ചേച്ചി നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗുഡ് മോർണിംഗ് നമുക്ക് അയച്ചിട്ടാണ്. ഒരു കുഞ്ഞു ക്യാറ്റ് കേട്ടോ, അതിങ്ങനെ കയ്യിലിങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർഡൊക്കെ പിടിച്ച് വെക്കുന്ന ഒരു ഇമോജിയാണ് എനിക്ക് അയച്ചത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ വിജി ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് ഇന്നത്തെ വിശ്വസ്, ദീപ, അമൃത, അപർണ, ശീബ, കുമരകം എന്നിവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷംസുദ്ദീനൊക്കെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇക്കയ്ക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു പിക്ചർ മെസ്സേജ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നല്ല മഞ്ഞ കളറിലുള്ള സൂര്യകാന്തി, പിന്നെ സൂര്യകാന്തിക്ക് വേറെ ഏത് കളറാണെന്നല്ല ഇപ്പം ചിന്തിച്ചത്. അപ്പം നല്ല നല്ല മഞ്ഞ കളറിലുള്ള സൂര്യകാന്തിയുടെ പിക്ചർ വെച്ചിട്ട് ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട് സുലഭ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപർണ കുഞ്ഞ് ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസകൾ. നിഷാന്ത് ഏട്ടനാണ് അലിൻ ചുവടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജുനും അഞ്ജുകുട്ടിക്ക് ആശംസകൾ പറയണം, ഞങ്ങൾ എപ്പോഴും കുഞ്ഞു കുഞ്ഞു ഇടി വെക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നിഷാന്ത് ഏട്ടൻ രാവിലെ തന്നെ എന്നെ കൊതിപ്പിക്കാനായിട്ട് നല്ല പുട്ടും മീൻകറിയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നിഷാന്ത് ഏട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ്. ഒരാണിനും ഒരു പെണ്ണിനോട് തോന്നുന്ന ഇഷ്ടത്തിന് സൗഹൃദം എന്നും പേരുണ്ട് കേട്ടോ. ഹായ് അപ്പൂസ്കുട്ടി, ഗുഡ് മോർണിംഗ്. ദീപക്കുട്ടി, അമൃത കാർത്തികുട്ടി, ചങ്ക്സ് ഗ്രൂപ്പ്, റേഡിയോ ഫാമിലി, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ അനിൽ ചേട്ടനാണ് അയച്ചിട്ടുള്ളത്. അനിൽ ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജ്, നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ നിറത്തിലുള്ള പൂമരം, അതിൻ്റെ ഒരു പിക്ചറൊക്കെ വെച്ചിട്ട് ഗുഡ് മോർണിംഗ് എന്ന് അയച്ചിട്ടുണ്ട്. മിനിശേഷിയാണ് കേട്ടോ. എല്ലാ റേഡിയോ കൂട്ടുകാർക്കും ആശംസകൾ. അപർണകുട്ടി, ദീപക്കുട്ടി, അമൃതക്കുട്ടി, ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിശേഷിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മിനിശേഷിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമ്മൾ പാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പാട്ട് ഇതാ വരികയാണ്.

0: കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ആശംസകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ആളുണ്ട് കേട്ടോ. അതായത് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് ലിലിക്കുട്ടി ചേച്ചി.
1: എന്തോ,
0: ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: താങ്ക് യു മോളെ, താങ്ക് യു, താങ്ക് യു.
0: വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താണ് പരിപാടി?
1: ഇന്ന് പരിപാടി ഒന്നും പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ
0: എന്തെങ്കിലും ഒക്കെ ചെയ്യണം,
1: വെക്കണം.
0: അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ആഘോഷിക്കും കേട്ടോ.
1: ശരി മോളെ, ഓക്കെ. നല്ല മഴയല്ലേ?
0: നല്ല മഴയാണ്.
1: അതുപോലെ ഇന്ന് എനിക്ക് വേണ്ടി ആശംസ പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് അമരനല്ലപോലെ ഉറങ്ങിപ്പോയി. പ്രേമചേച്ചി വിളിച്ചിട്ടില്ല, ചാടിയിരുന്നിട്ട്. പ്രേമചേച്ചിയുടെ സൗണ്ട് ആണ് ആരും കേട്ടത്. അപ്പോ എന്റെ പ്രേമചേച്ചിക്ക് 1000 തിരിച്ച് ഞാൻ നന്ദി അറിയിക്കുന്ന കാരണം ഞങ്ങൾക്ക് വേണ്ടി ആശംസ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു. അതുപോലെ നമ്മള് വാഴപ്പള്ളി ജലചേച്ചേച്ചി ഉണ്ട്, ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്ന ആശംസകൾ അറിയിച്ചു. എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരുന്നു പറയുന്നു. അപ്പോ ആ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഇനിയും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ കുമാരി ചേച്ചിയാണ് ഏറ്റവും വിളിച്ചേ. ആശംസ പറഞ്ഞേ,
0: കുമാരശേഷി വിളിച്ചിട്ടുണ്ടായിരുന്നു. കുമാരശേഷി ഒരു അംഗത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞൊക്കെയായിരുന്നു.
1: അതെ അതെ. അപ്പോ കുമാരി ചേച്ചിക്കും ഞങ്ങൾക്ക് വേണ്ടി ഇനി എല്ലാരും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് വർഷമൊന്നും വേണ്ട, ദൈവം തരുന്ന ഓരോ ദിവസവും സന്തോഷത്തോടെ, ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ നിൽക്കാൻ പ്രാർത്ഥിക്കുക.
0: തീർച്ചയായിട്ടും
1: നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും, മോൾക്കും, അവിടെയുള്ള നിങ്ങൾക്ക് 3 പേർക്കും, നമ്മുടെ വിജയമ്മ ചേച്ചിയുടെ സൗണ്ട് ഒത്തിരി ദിവസമായി കേട്ടിട്ട്, നമ്മുടെ മോഹൻ ചേട്ടന്റെ സൗണ്ട് ഒത്തിരി ദിവസമായി കേട്ടിട്ട്, അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ അറിയിക്കുന്ന മോളെ. ഇന്ന് വിശേഷ ദിവസങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം. മഴയാണ്, എല്ലാവരും സൂക്ഷിക്കുക, എല്ലാരും സേഫായിട്ടിരിക്കുക.
0: ഓക്കെ ചേച്ചി, അപ്പൊ ചേച്ചിക്ക് നല്ലൊരു ആശംസ അങ്ങോട്ട് തരാം കേട്ടോ. ചേട്ടനോട് പ്രത്യേകം അന്വേഷണം പറയണം. ഓക്കെ
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു. സന്തോഷം. എന്റെ മോൾക്ക് 2 വർഷത്തേക്കുള്ള വിസ അടിച്ചു കൊടുത്തു
0: ആണ്.
1: അപ്പൊ ഇപ്പം നാട്ടിൽ വരണം ഒരുങ്ങിയിരിക്കുവായിരുന്നു.
0: ആണല്ലേ.
1: മോൾ രാത്രി വിളിച്ച് ആശംസയൊക്കെ അറിയിച്ചു. അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ആശംസ അറിയിച്ചു. അപ്പൊ എല്ലാവർക്കും
0: ഓക്കെ ചേച്ചി, എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. ഒരിക്കൽ കൂടി നല്ലൊരു ആശംസ അങ്ങോട്ടും തരുകയാണ് കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തായാലും നമ്മൾ വിളിച്ചത് ലില്ലിക്കുട്ടി ചേച്ചിയായിരുന്നു. ചേച്ചി അങ്ങനെ ആ ഒരു സന്തോഷമൊക്കെ നമ്മളോട് പങ്കുവച്ചു. അങ്ങനെ പങ്കുവച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്. വേഗം നമുക്ക് മെസ്സേജിലേക്ക് ഓടിപ്പോകാം. ഗുഡ് മോർണിംഗ് അപർണക്കുട്ടി, ഞാൻ ഷീബ കുമരകം. ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു, ഞാൻ ഇപ്പോഴാണ് പരിപാടി കേൾക്കുന്നത്. ലില്ലിക്കുട്ടിക്കും ഭർത്താവിനും വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യുന്നു. ഇന്ന് സ്പെഷ്യൽ ഡേ ഉള്ളവർക്കും നല്ലൊരു ആശംസ നേരുന്നു. സൗഹൃദവാണി കൂട്ടുകാർക്കും ഷംസുദ്ദീൻ ചേട്ടനും അൻസാർ കേട്ടിരിക്കുന്ന എല്ലാ അവർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശിവചേച്ചിയാണ് കുമരകത്ത് നിന്ന്. ശിവചേച്ചിക്കും അതുപോലെ തന്നെ നമ്മുടെ കുമരകത്തെ കുട്ടിപ്പട്ടാളങ്ങൾക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നും കൂടി ആശംസിക്കുന്നു കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഹായ് റേഡിയോ മാക് ഫാസ്റ്റ് മോളുസേ, ഗുഡ് മോർണിംഗ്. മോളെ, എൻ്റെ റേഡിയോ ഫാമിലിക്ക് നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ നൽകുന്നു. ഇന്ന് ബെസ്റ്റ് ഫ്രണ്ട് ഡേ ആയ ഡേ ആണല്ലോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ മഞ്ജു, അവൾ ഇടുക്കിയിലാണ്. മഞ്ജുവിനും ഫാമിലിക്ക് നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ഡേ ആയതുകൊണ്ട് ഷീബ ചേച്ചിക്കും സിന്ധുവിനും ഒരാശംസ. അപ്പൂസിനും അമൂസിനും ദീപൂസിനും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്ന് വിളിച്ച എല്ലാവർക്കും സ്നേഹത്തോടെ നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ നൽകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സമുദ്രദിനം ആയതുകൊണ്ട് ഒരു 2 വരി സോങ്, ദൂരെ ദൂരെ സാഗരം തേടി എന്ന് പറഞ്ഞ പാട്ട് ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്ന അമ്പിളി ചേച്ചിയാണ്. പിന്നെ എൻ്റെ സോങ് സെലക്ഷൻ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും അമ്പിളി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ ഞാൻ അങ്ങോട്ട് നൽകുകയാണ്. അടുത്തൊരു കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്? അയ്യേ ചമ്മിപ്പോയേ, അപർണയാണ്. ശോഭന ചേച്ചി, എന്നാ ഉണ്ട് വിശേഷം? മനസ്സിലാവുന്നുണ്ട്, ശബ്ദത്തിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇങ്ങനെ നമുക്ക് മനസ്സിലാവും. എന്നാ ഉണ്ട് വിശേഷം?
2: ലില്ലിക്കുട്ടി ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞില്ലേ,
0: അപ്പൊ
2: അവർക്കൊരു ആശംസ അറിയാൻ വിളിച്ചതാണ്.
0: ആണോ, നല്ലൊരു ആശംസ.
2: എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഡേ. ഇന്ന് വിശേഷമുള്ളവർക്കും എല്ലാവർക്കും ആശംസകള്. ഇന്ന് റേഡിയോ വിളിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസത്തിന്റെ ആശംസകളൊക്കെ ഉള്ളു.
0: ഓക്കെ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ. ഓ ചേച്ചി വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അങ്ങനെ സന്തോഷത്തോടെയാണ് ആ ചേച്ചി നമ്മളോട് സംസാരിച്ചത്. ഇനി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അങ്ങോട്ട് കൊടുക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. കുറച്ച് മുമ്പ് നമ്മുടെ പ്രേമ ചേച്ചി വിളിച്ചിട്ട് ഇവിടെ ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാണാനില്ലാത്ത ആൾ എനിക്കിവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അപർണ മോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും ഇന്ന് വിശേഷ ദിവസമുള്ള എല്ലാവർക്കും തണുത്ത സുപ്രഭാതത്തിൽ എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എന്റെ കുട്ടി ലില്ലി ചേച്ചിക്കും കുഞ്ഞുമോൻ ചേട്ടനും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇനിയും ഒരുപാട് വർഷം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രേമ ചേച്ചിയുടെ അനീത്തിക്കും പ്രാർത്ഥനയോടെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. പിറന്നാളല്ലായിരുന്നു, ഇന്ന് ബെസ്റ്റ് ഫ്രണ്ട് ഡേ ആയതുകൊണ്ടായിരുന്നു കേട്ടോ ഒരു ആശംസ പറഞ്ഞത്. അപ്പം എന്തെങ്കിലും നല്ലൊരു ആശംസ കൊടുക്കുകയാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് നമ്മുടെ പാചകറാണി നദീർത്തയാണ് കേട്ടോ. നദീർത്തേക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, എന്തായാലും അടുത്തൊരു മെസ്സേജിലേക്ക് കൂടി പോവുകയാണ്. ഗുഡ് മോർണിംഗ് അപർണ മോളെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ മകൾ തന്നെയാണ്. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ലില്ലിക്കുട്ടി കോഴഞ്ചേരി ഹസ്ബൻഡിനും ആശംസകൾ നേരുന്നു. എൻ്റെ കാതോരം കൂട്ടുകാർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസകൾ, അതുപോലെ തന്നെ എൻ്റെ റേഡിയോ കൂട്ടുകാർക്കും മോൾക്കും നല്ലൊരു ആശംസ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന ഗീതചേച്ചിയാണ് ചുമത്രയിൽ നിന്ന്. ഗീതചേച്ചിക്ക് നല്ലൊരു ആശംസ ഞാൻ അവിടെ തരുകയാണ്. ലില്ലിക്കുട്ടി ചേച്ചി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്പിളി ചേച്ചിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു മെസ്സേജ് ഞാൻ ഇവിടെ കൈമാറുകയാണ്. സമയം 8 മണി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ സമയമില്ല. അതുകൊണ്ട് പതിയെ എല്ലാവരോടും ടാറ്റ പറയുകയാണ്. ഇന്ന് വിളിച്ച എല്ലാവർക്കും മെസ്സേജ് അയച്ച എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഗ്രീറ്റിംഗ് കാർഡ്സ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.
3: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
0: ജിയോ ഏജൻസി തിരുവല്ല ക്രോംപ്റ്റൺ ബേസ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം, ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് സ്വാഗതം. കുടുംബ ബഡ്ജറ്റിന് അധിക ഭാരമേറ്റി പൊതുമേഖല എണ്ണക്കമ്പനികൾ. ഗാർഹിക ആവശ്യത്തിനായുള്ള പാചകവാതകത്തിന്റെ വിലയിൽ സിലിണ്ടറിന് 29 രൂപ വർദ്ധിപ്പിച്ചു. 3 മാസത്തിനിടെ 2-ാമത്തെ വർധനവാണിത്. പുതുക്കിയ വില ഇന്ന് പ്രാബല്യത്തിലെത്തും. 14.2 കിലോഗ്രാമിന്റെ സിലിണ്ടറിന്റെ വില തിരുവനന്തപുരത്ത് 951 രൂപയായി. മറ്റൊരു വാർത്തയിലേക്ക്. ഈ മാർക്ക് വിവരങ്ങൾ 14 വരെ നൽകാം. 2026-27 എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് പ്ലസ് 2 തുല്യ പരീക്ഷകളുടെ മാർക്ക് വിവരങ്ങൾ ഓൺലൈൻ

ടൈ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 14 വരെ നീട്ടി. പ്രവേശന പരീക്ഷ കമ്മീഷണർ അറിയിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്. കേര പദ്ധതി കർഷക കൂട്ടായ്മ രാജ്യാന്തര വിപണിയിലേക്ക്. ചെറുകിട കർഷകരെ കൂട്ടായ്മകളെയും ശക്തിപ്പെടുത്തി കാർഷിക ഉൽപ്പന്നങ്ങളെ ദേശീയ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി സുസ്ഥിര വിലയും വിപണിയും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള കേര പദ്ധതി ജില്ലയിൽ തുടക്കമായി. ലോകബാങ്കിന്റെ സഹകരണത്തോടെ കൃഷിവകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. മറ്റൊരു അറിയിപ്പ്. ഇന്നും നാളെയും ശക്തമായ കാറ്റിന് സാധ്യത. ചൊവ്വാഴ്ച വരെ ജില്ലയിൽ മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്ററിൽ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പൊതുജനം ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം എന്നും അറിയിച്ചു. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാൻ പാടില്ല. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ ചില്ലകൾ വെട്ടിമാറ്റണമെന്നും അപകടാവസ്ഥയിലുള്ള മരങ്ങളും മറ്റ് ശ്രദ്ധയിൽപ്പെട്ടാൽ തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണമെന്നും വൈദ്യുതി കമ്പികൾ പോസ്റ്റുകൾ പൊട്ടിവീണാൽ KSEBയുടെ 1912 എന്ന കൺട്രോൾ റൂം നമ്പറിലേക്കോ 1077 എന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലേക്കോ അറിയിക്കേണ്ടതാണ്. നമ്പർ ഒരിക്കൽ കൂടി, KSEBയുടെ കൺട്രോൾ റൂം നമ്പർ 1912, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കൺട്രോൾ റൂം നമ്പർ 1077. ഷിഗല്ല രോഗബാധ ഹോട്ടലുകൾ പരിശോധനയിൽ. ഷിഗല്ല രോഗവ്യാപനത്തിന്റെയും മരണത്തിന്റെയും പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ഹോട്ടലുകളും സ്കൂളുകളും കർശന പരിശോധനയ്ക്ക് നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 123 പേരാണ് രോഗം സ്ഥിരീകരിച്ചത്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നടത്തുന്ന തട്ടുകടകൾ ഉൾപ്പെടെയുള്ള ഭക്ഷണശാലകൾ പ്രവർത്തിക്കാൻ അനുമതി നൽകില്ല എന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ RJ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

കഥകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഗുഡ് മോർണിംഗ്, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്, കൂടെയുള്ളത് ദീപ. നമ്മളൊക്കെ നമ്മുടെ ശരീരത്തിന്റെ കാര്യങ്ങള് ചില സമയത്തെങ്കിലും നന്നായി ശ്രദ്ധിക്കാറുണ്ടല്ലേ? പക്ഷേ മാനസികാരോഗ്യത്തിന് നമ്മൾ എത്ര പേര് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്? നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് നമ്മൾ വ്യായാമം ചെയ്യുന്ന അത്ര തന്നെ പ്രാധാന്യമുണ്ട് കേട്ടോ. മാനസികാരോഗ്യത്തിന് മാനസിക വ്യായാമവും. റോമൻ തത്വചിന്തകനും രാഷ്ട്രതന്ത്രജ്ഞനും നാടകകൃത്തുമായ സെനേക്ക പറഞ്ഞ കാര്യമുണ്ട്, യാത്രയും സ്ഥലം മാറ്റവും മനസ്സിന് പുതിയ ഊർജം നൽകുന്നു എന്ന്. നമുക്കൊരുപാട് തിരക്കുകളൊക്കെ ഉണ്ടാവും, പക്ഷെ ആ തിരക്കിനിടയിൽ യാത്ര ചെയ്യുന്നത് വളരെ നല്ല ഒരു അനുഭവമായിരിക്കും നമുക്ക് തരുന്നത്. ചിലപ്പം എല്ലാവർക്കും ഇപ്പൊ പറ്റിയെന്ന് വരില്ല, ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ജോലി തിരക്കിനിടയിൽ നിന്ന് ഒരു യാത്ര പോവാന്നുള്ളത്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി യാത്ര ചെയ്യുക, കാരണം നമ്മുടെ മാനസികാരോഗ്യത്തിന് യാത്ര ഒരാശ്വാസമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: അങ്ങനെ നമ്മൾ മൊഴിമുത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഓരോ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ കാണുന്ന കാഴ്ചകളുണ്ട്, നമുക്ക് കിട്ടുന്ന നല്ല നല്ല സൗഹൃദങ്ങളുണ്ട്, ഇതെല്ലാം എന്നേക്കുമുള്ള ഓർമ്മകളാണ്. ഇപ്പം നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അവരുമൊക്കെ ആയിട്ടുള്ള ഓർമ്മകളാവും പിന്നീടുള്ള ലൈഫിൽ നമ്മുടെ ഒക്കെ ഒരു സന്തോഷം. യാത്ര ചെയ്യുമ്പോൾ നമുക്കൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അത് വലുതാവുകയും അതുപോലെ തന്നെ വ്യത്യസ്തമാവുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും ഓരോരോ കാഴ്ചപ്പാടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഓരോ രീതിയിലാവും. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു സ്ട്രെസ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു മോചനമാണ് യാത്ര. അപ്പോൾ യാത്ര ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതിരിക്കുക. ഇനി നമുക്ക് പാട്ടിലൂടെ യാത്ര ചെയ്യാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. അങ്ങനെ മൊഴിമുത്തിലേക്ക് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ചില സമയത്തൊക്കെ ഇങ്ങനെ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് നമ്മൾ ചെയ്യുന്നത്? എല്ലാവരും ചെയ്യുന്നത് എന്താ? ആർക്കൊക്കെയോ വേണ്ടി ജോലി ചെയ്ത് ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കി അവസാനം ഒന്നും നേടാതെ പ്രായമായി വീട്ടിൽ അങ്ങനെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുമല്ലേ. നല്ല പ്രായത്തിൽ ഒരു യാത്ര പോകണം, നല്ല ഭക്ഷണം കഴിക്കണം. എന്തിന്, നല്ല ഡ്രസ്സൊന്നും ഇടാത്ത എത്രയോ പേരുണ്ടല്ലേ. നല്ല യാത്ര പോവാത്ത, അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്തെങ്കിലും നമുക്കിഷ്ടമുള്ള ആഗ്രഹങ്ങൾ സാധിക്കാത്ത അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ എല്ലാത്തിൻ്റെ അവസാനം എന്താ? നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകേണ്ടവരാണ്. അതിനൊക്കെ മുൻപുള്ള സമയം അത് നമുക്കിഷ്ടമുള്ളത് ചെയ്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് യാത്ര പോയി ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ഇഷ്ടമുള്ള ഡ്രസ്സിട്ട് അങ്ങനെ മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ അവസാനം നഷ്ടബോധം തോന്നും. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: അങ്ങനെ മൊഴിമുത്തിൽ നമ്മള് യാത്രയുടെ കാര്യമൊക്കെ പറയുമ്പോ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാതിരിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഈ യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടില് പ്രായമുള്ള അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാവില്ലേ, അവർക്കും ആഗ്രഹം കാണില്ലേ എവിടേക്കെങ്കിലും ഒന്ന് യാത്ര പോകണമെന്നും ഈ ലോകം ചുറ്റിക്കാണണമെന്നും ഒക്കെ. പലപ്പോഴും അവരുടെയൊക്കെ ആഗ്രഹം അവരുള്ളിൽ ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്യാറ്. കാരണം മക്കളെയൊന്നും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, അല്ലെങ്കിൽ അവര് പുറത്തു പോട്ടെ, യാത്ര ചെയ്യട്ടെ, വീടും നോക്കി നമുക്ക് വീട്ടിലിരിക്കാം എന്നൊക്കെയാവും അവര് ചിന്തിക്കുക. ആ ഒരു സിറ്റുവേഷൻ ശരിക്കും നമുക്കും ഉണ്ടാവും, കാരണം നമ്മളും ആ പ്രായത്തിലേക്ക് എത്തുമല്ലേ. അപ്പൊ നമ്മുടെ മക്കൾ നമ്മളെ കൂടെ കൂട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ കൂടെ കൂട്ടുക, അവരുടെ സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കയ്യിലൊക്കെ ഒരുപാട് പൈസ വെച്ച് സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ലെന്നേ, ഒന്നും നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഇന്നത്തെ സന്തോഷം അത് ഇന്നത്തെ ഇത് മാത്രമാണ്. നാളെ എന്ത് എങ്ങനെ എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു സമയം ഹാപ്പി ആവാൻ നോക്കുക. യാത്ര ചെയ്തും സന്തോഷിച്ചും ഒക്കെ ജീവിതം കുറച്ചുകൂടെ കളറാക്കി നോക്കിക്കേ. മനസ്സിലെ വിഷമമൊക്കെ മാറാനായിട്ട് അത് മാത്രം മതി. യാത്രകൾ പോവാൻ നമുക്ക് ചിലപ്പോൾ ഇഷ്ടം നമ്മുടെ ഫാമിലി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവും. അപ്പൊ അതൊക്കെ ചെയ്ത് നമ്മൾ നമ്മളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ ഇന്നത്തെ മുഴുമുത്തിൽ നിന്ന് യാത്ര പറയാൻ സമയമായിരിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

കഥകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ.
2: Radio Macfast 90.4 Time Check.
3: 9 o'clock.
0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത.

ആഗ്രഹിക്കുന്നു എന്നുള്ളതും നമുക്കറിയാം. കാരണം സത്യവും മനസ്സും എപ്പോഴും ചേർന്നു പോകുന്നതാണ്. നമ്മളുടെ കാഴ്ചപ്പാടിൽ സത്യമെന്താണെന്ന് നമുക്ക് അറിയാമെങ്കിലും അവയെ ചിലപ്പോൾ കണ്ണടച്ച് നാം ഉപേക്ഷിക്കാറുണ്ട്, തിരസ്കരിക്കാറുണ്ട്. പക്ഷേ സത്യം അതുതന്നെയാണല്ലോ. അതുകൊണ്ടാണ് നാം ഏത് കൂരിരുട്ടിൽ ചെന്നു പാർത്താലും സത്യത്തിൻ്റെ പ്രകാശം അവിടെയും കടന്നു വരും. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ പല രീതിയിൽ മാറ്റി നിർത്താനോ ക്രമീകരിക്കാനോ അവരോട് നമുക്കുള്ള കാര്യങ്ങൾ, നമ്മുടെ അഭിമതം പങ്കുവെക്കാനോ ഒക്കെ കഴിഞ്ഞുവെന്ന് വരാം. ചിലരൊക്കെ സ്വീകരിച്ചെന്നും ചിലരൊക്കെ തിരസ്കരിച്ചെന്നും ഒക്കെ വരാം. എങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സത്യമുണ്ടല്ലോ. അത് നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ ഏകാന്തതയിൽ നമുക്ക് അതൊരു ഭാരമായിട്ട് തീരുവാൻ നാം അനുവദിക്കുന്നത് മനുഷ്യകുലത്തോടുള്ള നമ്മുടെ വെല്ലുവിളി തന്നെയാണ്. നമ്മളെ വെല്ലുവിളിക്കുന്നത് മറ്റുള്ളവരല്ല, നമ്മുടെ മനസ്സ് തന്നെയാണ്, മനസ്സാക്ഷിയാണ്. മനസ്സ് മനുഷ്യനെ വെല്ലുവിളിക്കുവാനായിട്ട് എപ്പോഴും തയ്യാറാണ്. എന്നാൽ അത് കേൾക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ ചിലപ്പോഴൊക്കെ അധികാരത്തിൻ്റെ മത്തും പണത്തിൻ്റെ കൊഴുപ്പും സ്വാധീനത്തിൻ്റെ ശക്തിയുമൊക്കെ ഇടയാക്കിയെന്ന് വന്നേക്കാം. എങ്കിലും നമുക്കൊരു കാര്യം അറിയാം, നാം തനിയെയാണ്. തനിയെയാണ് സത്യത്തെ നേരിടേണ്ടത്. അത് മറ്റുള്ളവർ പറഞ്ഞോ കൂട്ടുപിടിച്ചോ അല്ല. ഇപ്രകാരം സത്യത്തിന് നീതിക്ക് നമ്മൾ കാതോർക്കുകയും അവ പ്രവർത്തിക്കുവാനായി തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടേത് മാത്രമല്ല, ചുറ്റുവട്ടത്ത് ഒരുപാട് പ്രകാശം ചൊരിയും. അവിടെ സത്യത്തിൻ്റെ പ്രഭയിൽ നമുക്ക് ചുറ്റും വലിയ കിരണങ്ങൾ ജ്വലിക്കും. മനുഷ്യരുടെ ജീവിതം സന്തോഷപ്രദമാവും. നാം മാത്രം സത്യമറിഞ്ഞിട്ടും അത് സത്യമല്ല എന്ന് ഉറക്കെ പറഞ്ഞാൽ അവിടെയാണ് കവി പാടിയ പാട്ടിൻ്റെ, ഈ കവിതയുടെ മനോഹാരിത. ഉറക്കെ പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഭ്രാന്തനാണെന്ന് പറഞ്ഞ് കല്ലെറിയിക്കാൻ സാധിച്ചെന്ന് വരും. അടിച്ചമർത്താൻ സാധിച്ചുവെന്ന് വന്നേക്കാം. നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിച്ചെന്ന് വന്നേക്കാം. എന്നാൽ ആ സംഭവം നമ്മളെ വിട്ടുപിരിയാതെ ഒരു പ്രേതം പോലെ പിന്തുടരുമെന്നുള്ളതും നാം ഓർക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മഹത്തായ സംഭവകഥയെക്കുറിച്ച് യഹൂദന്മാർ പറയുന്നു. ഹെറോദോസ് രാജാവിൻ്റെ ഒരു വലിയ താല്പര്യമായിരുന്നു, ഇംഗിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഫിലിപ്പിൻ്റെ ഭാര്യ ഹെറോദിയ. ഹെറോദിയായുടെ സൗന്ദര്യം ഹെറോദോസിനെ വല്ലാതെ കീഴ്പ്പെടുത്തി. അവളെ സ്വന്തമാക്കുവാനായി സ്വന്തം സഹോദരനെ വഞ്ചിക്കുന്നു. അധികാരത്തിൻ്റെ ദണ്ണിൽ ഹെറോദിയ ഹെറോദോസിന് കീഴ്പ്പെടുകയാണ്. എന്നാൽ പിന്നീട് ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഹെറോദോസ് പ്രായമായി, അദ്ദേഹം വളരെയേറെ മൂകനാവുന്നു, ശരിക്കും ഭ്രാന്തനാവുന്നു. അദ്ദേഹം കൂടുതൽ അസ്വസ്ഥനാകുന്ന ഒരു സമയമുണ്ട്. അത് ഹെറോദിയ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് കേൾക്കുമ്പോഴോ ആ വ്യക്തി തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോഴോ ആണ്. ഒരു കാലത്ത് എന്തെല്ലാമോ ആണ് എന്നുള്ള ആ വലിയ സ്വപ്നത്തിലും ചിന്തയിലും ആവേശത്തിലും അടക്കി പിടിച്ച് ഒതുക്കിച്ചേർത്ത് വാരിപ്പുണർന്നത് ഇന്ന് ഒരു ബോംബിൻ്റെ അനുഭവം പോലെയാണ്. ഇന്ന് വല്ലാതെ പൊള്ളിക്കുന്നു, ഇന്ന് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതെ, എനിക്കും നിങ്ങൾക്കും അധികം നാളുകൾ ഈ ലോകത്തിലില്ല എന്ന് നമുക്കറിയാം. അതിൽ നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ലഭിക്കുന്ന നാളുകൾ അനുഗ്രഹമാണ്. ലഭിക്കുന്ന നാളുകളിൽ നമ്മളെ അസ്വസ്ഥതപ്പെടുത്താത്ത രാത്രികൾ ഉണ്ടാവണം. ഏകാന്തത എന്നത് സത്യത്തെ നിരാകരിക്കുമ്പോൾ ഉണ്ടാവുന്ന തീവ്രമായ വേദനയാണെന്ന് ഭയമാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ
നമ്മുടെ

0: കുടുംബങ്ങളിലെ വ്യക്തിജീവിതത്തിലെ നമ്മൾ സത്യമുള്ളവരാവണം. അതാര് പറഞ്ഞു എന്നുള്ളതല്ല, അതിനെ തിരിച്ചറിയുവാൻ ജഗദീശ്വരൻ മനസ്സിന് ശക്തി നൽകിയിട്ടുണ്ട്. കാരണം സത്യത്തോട് മാത്രമേ മനസ്സിന് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. കവി പാടിയത് നമ്മുടെ ഹൃദയത്തിൻ്റെ താളമായിട്ട് രാഗമായിട്ട് തീരണം. എനിക്കെന്നുറക്കെ പറയണമെന്നുണ്ട് നിങ്ങളെന്നെ ഭ്രാന്തനെന്ന് വിളിക്കില്ലെങ്കിൽ, എനിക്കെന്ന് ഉറക്കെ ചിരിക്കണമെന്നുണ്ട് നിങ്ങളെന്നെ കോമാളി എന്ന് വിളിക്കില്ലെങ്കിൽ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിതിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

കണ്ണുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 9994491.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: மகாலட்சுமி சில்க்ஸ் திருவல்லா முத்து ஏட்டுமானூர்.
1: நமஸ்காரம் ஸ்ரோதாக்களே, ഇന്ന് June 8 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ. ഈ ഡേയുമായി ബന്ധപ്പെട്ട് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സ്പെഷ്യൽ പ്രോഗ്രാമിൽ എത്തിയിരിക്കുന്നത് തിരുവല്ല പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിലെ നഴ്സിംഗ് സ്റ്റുഡൻസ് ആയ പ്രവീണ പ്രമോദ്, ശ്രീപ്രിയ മോഹനൻ, ഐശ്വര്യ എസ്.
2: ഹായ് എവരിവൺ, ഞാൻ പ്രവീണ.

0: എന്താ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാൻ കാരണം? കുറെ ദിവസമായിട്ട് ഇത് തുടങ്ങിയിട്ട്. എന്തായാലും നമുക്ക് ഇന്ന് തന്നെ ആശുപത്രിയിൽ പോകണം.
1: ആ ശരി മോളെ, പോകാം. രംഗം രണ്ട്. ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സാവിത്രി മകളും ഡോക്ടറെ കാണുന്നു. ശേഷം അഡ്മിറ്റ് ആകുകയും പറഞ്ഞ ടെസ്റ്റുകൾക്ക് വിധേയാകുകയും ചെയ്യുന്നു. നഴ്സുമായുള്ള സംഭാഷണം.
2: സാവിത്രി അമ്മയല്ലേ? അമ്മേ, ഞാൻ അമ്മയെ നോക്കുന്ന നഴ്സാണേ. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്?
0: അമ്മയ്ക്ക് എപ്പോഴും ക്ഷീണവും തലവേദനയും തന്നെയാ സിസ്റ്ററേ.
1: രംഗം മൂന്ന്. സാവിത്രിയുടെ മകളും നഴ്സും തമ്മിലുള്ള സംഭാഷണം.
2: ഡോക്ടർ എല്ലാം പറഞ്ഞില്ലേ അമ്മയുടെ ഈ അവസ്ഥയെ പറ്റിയും ചികിത്സാ രീതികളെ പറ്റിയും?
0: പറഞ്ഞു. ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥയാണെന്നും ഈ രോഗം മരുന്നുകൊണ്ട് പൂർണ്ണമായി മാറാത്തതാണെന്നും പറഞ്ഞു. സർജറിയാണ് ചികിത്സാ രീതി എന്നാണ് പറഞ്ഞത്.
2: ശരിയാണ്, സർജറിയിലൂടെ ട്യൂമറിനെ മാറ്റുക എന്നതാണ് ചികിത്സാ രീതി.
0: സിസ്റ്ററെ, ശരിക്കും ഈ രോഗാവസ്ഥ എന്താണ്?
2: അത് തലച്ചോറിലെ കോശങ്ങളുടെ അസാധാരണവും അനിയന്ത്രിതവുമായ വളർച്ചയാണ് ബ്രെയിൻ ട്യൂമർ അഥവാ മസ്തിഷ്ക മുഴ. ഇവ ക്യാൻസർ അല്ലാത്തവയോ ക്യാൻസർ ആയ മാരക മുഴകളോ ആകാം.
0: എന്നാലും എന്റെ സിസ്റ്ററെ, ഇതെങ്ങനെ വന്നു? ഇത്ര പെട്ടെന്ന് വന്നു? എന്തായിരിക്കും അമ്മയ്ക്ക് ഇത് വരാനുള്ള കാരണം?
2: പ്രധാനമായും തലച്ചോറിലെ അസാധാരണമായ കോശ വളർച്ചയാണ് ബ്രെയിൻ ട്യൂമറിന് കാരണം. അതുകൂടാതെ ജനിതക മാറ്റങ്ങൾ, പാരമ്പര്യം, ഉയർന്ന അളവിലുള്ള റേഡിയേഷൻ എന്നിവയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ. കൂടാതെ ബ്രെയിൻ ട്യൂമറിന് കൃത്യമായ കാരണങ്ങളോ അപകട ഘടകങ്ങളോ ഇതുവരെ പൂർണ്ണമായി കണ്ടെത്തിയിട്ടില്ലെങ്കിലും ചില പ്രത്യേക ഘടകങ്ങൾ രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത്, തലയോട്ടിയിലോ തലച്ചോറിലോ മുൻപ് റേഡിയേഷൻ ചെയ്തിട്ടുള്ളവർക്ക് ബ്രെയിൻ ട്യൂമർ വരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ കുടുംബ പാരമ്പര്യം, പ്രായം, രോഗപ്രതിരോധ ശേഷിയുടെ കുറവ് എന്നിവയുമൊക്കെ ഉൾപ്പെടുന്നു.
0: സിസ്റ്ററെ, ഡോക്ടർ പറഞ്ഞല്ലോ അമ്മയ്ക്ക് ചില പരിശോധനകൾ ചെയ്യണമെന്ന്. ചിലത് ചെയ്യുകയും ചെയ്തു.
2: അതെ, രോഗനിർണയ പരിശോധനകൾ ട്യൂമർ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനും അതിന്റെ തരം കണ്ടെത്താനുമായി വിവിധ ഘട്ടങ്ങളിലൂടെ നടത്തപ്പെടുന്നു. സാധാരണയായി ന്യൂറോളജിക്കൽ പരിശോധന, MRI, CT സ്കാൻ, ബയോപ്സി പരിശോധന എന്നിവയാണ് ചെയ്യുന്നത്.
0: സിസ്റ്ററെ, എങ്കിൽ ഇതിന്റെ ചികിത്സാ രീതികൾ എങ്ങനെയെല്ലാമാണെന്നൊന്ന് പറഞ്ഞു തരാമോ?
2: ബ്രെയിൻ ട്യൂമറിന്റെ മെഡിക്കൽ മാനേജ്മെന്റ് എന്നത് ട്യൂമറിന്റെ വലിപ്പം, തരം, സ്ഥാനം, രോഗിയുടെ പ്രായം എന്നിവയെ ആശ്രയിച്ചിരിക്കും. അതിൽ പ്രധാനമായും ശസ്ത്രക്രിയ, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി എന്നിവയും ഉൾപ്പെടുന്നു. രോഗലക്ഷണങ്ങൾ കുറയ്ക്കുവാനുള്ള മരുന്നുകളും കൊടുക്കപ്പെടുന്നു.
0: സിസ്റ്ററെ, ഈ രോഗത്തിന്റെ ചികിത്സ ഇത്ര ബുദ്ധിമുട്ടുള്ളതാണല്ലേ? ഈ രോഗത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുമോ?
2: ബ്രെയിൻ ട്യൂമർ പൂർണ്ണമായും തടയാൻ കൃത്യമായ മാർഗങ്ങൾ ഇല്ലെങ്കിലും അപകട സാധ്യത കുറയ്ക്കാൻ, തലച്ചോറിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില ജീവിത ശൈലികളുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണക്രമം, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയടങ്ങിയ സമീകൃത ആഹാരം ശീലമാക്കുക, വിഷവസ്തുക്കളുമായുള്ള സമ്പർക്കം കുറയ്ക്കുക, പതിവ് പരിശോധനകൾ നടത്തുക എന്നിവയൊക്കെയാണ്.
0: ഇപ്പോൾ ഈ രോഗാവസ്ഥയെ പറ്റി ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ പറ്റി. ജീവിതത്തിലെ ചില ചെറിയ കരുതലുകൾ പോലും ഈ രോഗത്തെ നേരിയ രീതിയിൽ തടുക്കാൻ സഹായിക്കുന്നതാണല്ലേ?
2: തീർച്ചയായും. ഈ വർഷത്തെ ബ്രെയിൻ ട്യൂമർ ഡേ പ്രമേയം തന്നെ എ ക്ലോസർ ലുക്ക് എന്നതാണ്. അതായത്, പ്രാരംഭ കണ്ടെത്തലിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും പ്രത്യേകിച്ച് വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങൾ, പരിമിതമായ പ്രദേശങ്ങളിൽ രോഗനിർണയത്തിലെ വിടവ് കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ്.
0: സിസ്റ്റർ, ഈ ഒരു അവസ്ഥയെ പറ്റി ഇത്രയും പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി.
1: ഈ ഒരു സ്കിറ്റ് രൂപേണയുള്ള സംഭാഷണത്തിലൂടെ ഞങ്ങൾ നിങ്ങളോട് ഇന്ന് പങ്കുവച്ചത് ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥയെ പറ്റിയാണ്. നേരത്തെയുള്ള തിരിച്ചറിയലും അടിയന്തരമായ ചികിത്സയും ഈ അവസ്ഥയെ ഭേദമാക്കാൻ സഹായിക്കുന്നു. നന്ദി.
3: ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേയുമായി ബന്ധപ്പെട്ട് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിലെ BSc നഴ്സിംഗ് സ്റ്റുഡന്റ്സ് തയ്യാറാക്കിയ സ്പെഷ്യൽ പ്രോഗ്രാം. സംസാരിച്ചത് പ്രവീണ പ്രമോദ്, ശ്രീപ്രിയ മോഹനൻ, ഐശ്വര്യ എസ്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
4: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കരിയർ കോമ്പസിൽ നമ്മളോടൊപ്പമുള്ളത് മാക്ഫാസ്റ്റ് കോളേജിലെ MCA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ കൃപ.

0: തങ്കച്ചൻ. ഇന്ന് നമ്മളോട് മാഡം സംസാരിക്കുന്ന വിഷയം AI മനുഷ്യന്റെ സുഹൃത്തോ ശത്രുവോ. കേൾക്കാം കരിയർ കോമ്പസിൽ.
1: നമസ്കാരം, എന്റെ പേര് കൃപാ തങ്കച്ചൻ. ഞാൻ മാക്ഫാസ്റ്റിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം AI മനുഷ്യന്റെ സുഹൃത്തോ ഭീഷണിയോ. ഇന്ന് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സിനിമകളിൽ മാത്രം കണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. മൊബൈൽ ഫോൺ നമ്മോട് സംസാരിക്കുന്നു, ഗൂഗിൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു, സോഷ്യൽ മീഡിയ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ വീഡിയോകൾ കാണിക്കുന്നു. ഇതെല്ലാം സാധ്യമാകുന്നത് ഒരു സാങ്കേതിക വിദ്യയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. എന്നാൽ ഈ AI മനുഷ്യന്റെ ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്ന ഒരു നല്ല സുഹൃത്താണോ, അല്ലെങ്കിൽ ഭാവിയിൽ മനുഷ്യന് തന്നെ വെല്ലുവിളി ായേക്കാവുന്ന ഒരു ഭീഷണിയോ? ഇതാണ് ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു ലളിതമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. AI എന്നത് എന്താണ്? മനുഷ്യനെ പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെയാണ് AI എന്ന് പറയുന്നത്. സാധാരണ കമ്പ്യൂട്ടറുകൾ നാം നൽകുന്ന നിർദ്ദേശങ്ങൾ മാത്രം അനുസരിക്കുകയും പക്ഷേ AI സിസ്റ്റങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കും, വിവരങ്ങൾ വിശകലനം ചെയ്യും, ചിലപ്പോൾ മനുഷ്യനെ പോലെ പ്രതികരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങൾ മൊബൈലിൽ സംസാരിക്കുമ്പോൾ ഗൂഗിൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സിറി നിങ്ങളെ മനസ്സിലാക്കുന്നത് AI ഉപയോഗിച്ചാണ്. യൂട്യൂബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്ന വീഡിയോകൾ നിർദ്ദേശിക്കുന്നത് AI ആണ്. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ കാണിക്കുന്നത് പോലും AIയുടെ സഹായത്തോടെയാണ്. ഇപ്പോൾ AIയുടെ നല്ല വശങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആരോഗ്യരംഗത്ത് AI ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. ചില രോഗങ്ങൾ മനുഷ്യ ഡോക്ടർമാർ കണ്ടെത്തുന്നതിന് മുമ്പ് AI കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടായി. എക്സ്റേ, സ്കാനിംഗ് തുടങ്ങിയ പരിശോധനകളിൽ രോഗലക്ഷണങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ AI സഹായിക്കുന്നു. ചികിത്സ കൂടുതൽ കൃത്യവും വേഗതയിലുമുള്ളതാകുന്നു. വിദ്യാഭ്യാസ രംഗത്തും AI വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ വിദ്യാർത്ഥിയുടെയും പഠന രീതി മനസ്സിലാക്കി വ്യക്തിഗത പഠന സഹായം നൽകാൻ ഇന്ന് AI സിസ്റ്റങ്ങൾക്ക് കഴിയുന്നു. കുട്ടികൾക്ക് സംശയം ചോദിക്കാം, ഉടൻ മറുപടി ലഭിക്കും. ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്കും മികച്ച പഠന സാധ്യതകൾ ലഭിക്കുന്നു. കൃഷിയിലും AI സഹായകരമാണ്. കാലാവസ്ഥ പ്രവചനം, മണ്ണിന്റെ ഗുണനിലവാരം പരിശോധിക്കൽ, വിളകൾക്ക് രോഗം വരുന്നതിന് മുമ്പേ മുന്നറിയിപ്പ് നൽകൽ, ഇതെല്ലാം ഇന്ന് AI വഴി സാധ്യമാണ്. ഇന്ന് കർഷകരുടെ നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. ബാങ്കിംഗ് മേഖലയിൽ AI ഉപയോഗിക്കുന്നത് തട്ടിപ്പുകൾ കണ്ടെത്താനാണ്. സംശയാസ്പദമായ ഇടപാടുകൾ AI വേഗത്തിൽ കണ്ടെത്തുന്നു. അതുപോലെ ട്രാഫിക് നിയന്ത്രണം, ഓൺലൈൻ സേവനങ്ങൾ, വ്യവസായ മേഖല, വിമാനയാത്ര, എല്ലായിടത്തും AI വലിയ സഹായമാണ്. കോവിഡ് കാലത്ത് പോലും AI വളരെ സഹായകമായി. രോഗവ്യാപനം പഠിക്കാനും മരുന്ന് ഗവേഷണത്തിനും വിവരശേഖരണത്തിനും AI ഉപയോഗിച്ചിരുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ AI മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്ത് തന്നെയാണെന്ന് തോന്നും. പക്ഷേ എല്ലാ സാങ്കേതിക വിദ്യയ്ക്കും പോലെ AIക്കും ചില അപകടങ്ങളും ഉണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന കാര്യം തൊഴിലില്ലായ്മ. ഒരു കാലത്ത് മനുഷ്യർ ചെയ്തിരുന്ന പല ജോലികളും ഇന്ന് മെഷീനുകൾ ചെയ്യുന്നു. ബാങ്കുകളിൽ, ഫാക്ടറികളിൽ, ഓഫീസുകളിൽ, കടകളിൽ ഓട്ടോമേഷൻ വർദ്ധിക്കുകയാണ്. ഇതോടെ ചില ജോലികൾ ഇല്ലാതാകുമോ എന്ന ആശങ്ക സ്വാഭാവികമാണ്. എന്നാൽ മറ്റൊരു വശം കൂടിയുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകൾ പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നു. AI വിദഗ്ധർ, ഡാറ്റ അനലിസ്റ്റുകൾ, സൈബർ സുരക്ഷാ വിദഗ്ധർ എന്നിവർക്കുള്ള അവ്യക്തത ഇന്ന് വളരുകയാണ്. അതിനാൽ ജോലി ഇല്ലാതാകുന്നതല്ല, ജോലിയുടെ സ്വഭാവം മാറുന്നതാണ് എന്ന് പറയാം. AIയെ കുറിച്ച് പറയുമ്പോൾ സ്വകാര്യതയുടെ പ്രശ്നവും വളരെ പ്രധാനമാണ്. ഇന്ന് നമ്മുടെ മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, ഓൺലൈൻ ഇടപാടുകൾ എല്ലാം ഡാറ്റയായി ശേഖരിക്കപ്പെടുന്നു. നമ്മൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്, എവിടേക്കാണ് പോകുന്നത്, എന്താണ് വാങ്ങുന്നത്, ഇതെല്ലാം AI പഠിപ്പിക്കുന്നു. ഈ വിവരങ്ങൾ തെറ്റായി ഉപയോഗിക്കപ്പെട്ടാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് ഡീപ് ഫേക്ക്. AI ഉപയോഗിച്ച് ഒരാളുടെ മുഖവും ശബ്ദവും കൃത്രിമമായി സൃഷ്ടിക്കാം. ആരെങ്കിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതായി വീഡിയോ ഉണ്ടാക്കാം. ഇത് സമൂഹത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും കാരണമാകാം. അതേപോലെ AIയെ അമിതമായി ആശ്രയിക്കുന്നത് മനുഷ്യരുടെ ചിന്താശേഷിയെ പോലും ബാധിക്കാമെന്ന് ചിലർ പറയുന്നു. ചെറിയ കാര്യങ്ങൾ പോലും AIയോട് ചോദിച്ചു ചെയ്യുമ്പോൾ മനുഷ്യരുടെ സൃഷ്ടിപരമായ ചിന്ത കുറയും കഴിയുമോ എന്ന ആശങ്കയുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്, AI ഒരു ഉപകരണം മാത്രമാണ്. അതിനെ നല്ലതിനും ഉപയോഗിക്കാം, തെറ്റായ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഒരു വൈദ്യുതി ഉദാഹരണമായി എടുക്കാം. വൈദ്യുതി ഉപയോഗിച്ച് ആശുപത്രി പ്രവർത്തിപ്പിക്കാം, അതേ വൈദ്യുതി അപകടത്തിലും കാരണമാകാം. അതിനാൽ പ്രശ്നം സാങ്കേതിക വിദ്യയല്ല, അത് ഉപയോഗിക്കുന്ന മനുഷ്യരിലാണ്. AI മനുഷ്യനെ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കുമോ എന്ന ചോദ്യവും ഇന്ന് പലരും ചോദിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യന്റെ വികാരങ്ങളും മാനവികതയും കരുണയും സൃഷ്ടിപരമായ ചിന്തയും AIക്ക് പൂർണ്ണമായി പകരം വയ്ക്കാൻ കഴിയില്ല. AIക്ക് വിവരങ്ങൾ ഉണ്ടാകാം, പക്ഷേ മനുഷ്യർക്കുള്ള മനസ്സ് അതിനില്ല. അതുകൊണ്ട് AIയെ പേടിക്കേണ്ടതില്ല, പകരം അതിനെ മനസ്സിലാക്കുകയും ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുകയും വേണം. സ്കൂളുകളിലും കോളേജുകളിലും AIയെ കുറിച്ചുള്ള അറിവും നൽകണം. AI ഉപയോഗിക്കുന്നതിനുള്ള നിയമങ്ങളും നൈതിക മാനദണ്ഡങ്ങളും ശക്തമാക്കണം. ഭാവിയിൽ AI നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൂടുതൽ സ്വാധീനം ചെലുത്തും. ഡോക്ടർമാർക്കും അധ്യാപകർക്കും എഞ്ചിനീയർമാർക്കും വിദ്യാർത്ഥികൾക്കും സാധാരണ ജനങ്ങൾക്കും എല്ലാവർക്കും AIയെ കുറിച്ച് അടിസ്ഥാന അറിവ് ആവശ്യമായ കാലമാണിത്. അവസാനമായ ഒരു കാര്യം, AI മനുഷ്യന്റെ ശത്രുവല്ല, പക്ഷേ മനുഷ്യൻ നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അത് ഭീഷണിയായേക്കാം. അറിവോടെയും ഉത്തരവാദിത്വത്തോടെയും AI ഉപയോഗിച്ചാൽ അത് മനുഷ്യന്റെ ഏറ്റവും വലിയ കൂട്ടാളിയായി മാറും. മനുഷ്യന്റെ ബുദ്ധിയും മാനവികതയും കൈകോർക്കുമ്പോൾ AI ഭാവിയെ മനോഹരമാക്കും. മാക്ഫസ് കോളേജിൽ ആരംഭിച്ചിരിക്കുന്ന BCA ഓണേഴ്സും MCA പ്രോഗ്രാമുകളും ഇന്നത്തെ സാങ്കേതിക ലോകത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡേറ്റ സയൻസ് തുടങ്ങിയ ആധുനിക വിഷയങ്ങൾ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ തൊഴിൽ മേഖലകളിൽ കൂടുതൽ സാധ്യതകൾ നേടാൻ സഹായകരമാകും. സാങ്കേതിക വിദ്യകളെ മനസ്സിലാക്കി പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് പഠന രീതി ക്രമീകരിച്ചിരിക്കുന്നത്. അതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഭാവിയിലെ AI അധിഷ്ഠിത ലോകത്തെ ആത്മവിശ്വാസത്തോടുകൂടി നേരിടാൻ കഴിയും. നമസ്കാരം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. കരിയർ കോമ്പസിൽ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് മാക്ഫസ് കോളേജിലെ MCA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ കൃപ തങ്കച്ചൻ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9924.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്. 11 o'clock.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491.
2: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
3: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
4: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.

0: மேக்பாஸ்ட் மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ் ஆட்டோனமஸ் காலேஜ் திருவல்லா. மேக்பாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறது. மலங்கர சுரியானி கத்தோலிக்க சபா திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളുണ്ട്.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

மேக்பாஸ்ட் மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ் ஆட்டோனமஸ் காலேஜ் திருவல்லா. மேக்பாஸ்ட் காலேஜிலே விவிധ கோഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. NAC A+, UGC 2F, DSIR അക്രഡിറ്റേഷൻ, AICTE അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macpass.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരു

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: ഹൈമല പൊട്ടുന്നുണ്ടിജ് ഹയോമല ഐ നോ ദാറ്റ് വെരി വെൽ പാത്തു എന്നിട്ടും ദജു പറയാത്തു
1: ഡോണ്ട് യു വാണ്ട് മീ പാത്തു ഡോണ്ട് യു ലൈക്ക് പാത്തു
0: യു കാൻ ലിവ് വിതൗട്ട് മീ പാത്തു

0: ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് ആണെങ്കിൽ ഞാൻ ലയണൽ മെസ്സിയാണ് പത്തു എന്നാച്ചു പറന്ന് പാത്തു കുത്തിരി കണ്ട് പാത്തു ഇച്ചു പറക്ക് പാത്തു പറന്നു ഉയരു പാത്തു പക്ഷെ എത്ര ഉയരത്തിൽ പറന്നാലും ഏത് സ്പേസ് ഷിപ്പിലാണെങ്കിലും ഏത് ഷെയ്പ്പിലാണെങ്കിലും ഒരൊറ്റ കാര്യം പറയാനുള്ള പാത്തു അസ്സലാമു അലൈക്കും പാത്തു.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ട്.

பாட்காஸ்ட் மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ் ஆட்டோனமஸ் காலேஜ் திருவல்லா மேக்ஃபாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறோம். மலங்கர சுரியானி கத்தோலிக்க சப திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.

തിരുവല്ല മുത്തു ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ് 12 o'clock.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
4: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ഹിമാലയയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച

0: കൊച്ചി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: തിരിച്ചറിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആകാശവാണി ഇന്ന് 90th വാർഷികം ആഘോഷിക്കുന്നു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. രാജ്യത്തിന്റെ സാംസ്കാരിക പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു സവിശേഷ നിമിഷത്തെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. 1986 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഇന്ന് 591 സ്റ്റേഷനുകളുള്ള ആകാശവാണി 23 ഭാഷകളിലും 146 ഭാഷകളിലും പ്രക്ഷേപണം നടത്തുന്നു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുന്നു. ഇറാനിലെ തന്ത്രപ്രധാന നഗരങ്ങളിൽ സ്ഫോടന പരമ്പരയുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പ്രത്യാക്രമണം. അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് സംഘർഷാവസ്ഥ രൂക്ഷമായത്. ഇറാനെതിരായ സൈനിക ആക്രമണങ്ങളിൽ US പങ്കുചേർന്നാൽ ഇറാഖിലെ US സൈനിക താവളങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാഖിലെ ഷിയ സായുധ സംഘമായ കതൈബ് ഹിസ്ബുള്ളയുടെ ഭീഷണി. രാജ്യത്തിന്റെ വ്യോമാതിർത്തി 72 മണിക്കൂർ അടച്ചതായി ഇറാഖിന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യയാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിനോട് നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി VD സതീശനുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യയാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു.
2: മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് സൌജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാനിപ്പോ പറയുന്നത് 15th സൗജന്യ യാത്ര ഉണ്ടായിരിക്കും. അത് 10th ക്യാബിനറ്റ് പ്രഖ്യാപിച്ചു.
1: ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കുമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോഴിക്കോട് തലക്കുളത്തൂരിൽ 4 ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്തെ 200 വീടുകളിൽ ആരോഗ്യ സർവേയും ബോധവൽക്കരണവും നടത്തി. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിക്ക് സമീപം കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. സൂര്യനെല്ലി സ്വദേശിയ മാരിയാണ് മരിച്ചത്. മാരിയോടൊപ്പമുണ്ടായിരുന്ന മകൾക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. വനം വകുപ്പും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വന്യജീവി ആക്രമണങ്ങൾ തുടരുന്നതിൽ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് അഴിമതിരഹിത റവന്യൂ ഓഫീസുകൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. മലപ്പുറം പ്രസ് ക്ലബ് മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. ബന്ധുനിയമനങ്ങളെ ന്യായീകരിക്കില്ലെന്നും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്ത് ദേശീയപാത 66 ഭാഗമായ ബൈപ്പാസിന്റെ നിർമ്മാണം മന്ത്രി ബിന്ദു കൃഷ്ണ വിലയിരുത്തി. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികളും പ്രശ്നങ്ങളുമുള്ള സ്ഥലങ്ങളാണ് മന്ത്രിയും സംഘവും സന്ദർശിച്ചത്. വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും നിർമ്മാണത്തിലെ കാലതാമസവും ഒഴിവാക്കണമെന്ന് മന്ത്രി ദേശീയപാത അധികൃതരോട് നിർദ്ദേശിച്ചു.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്നു മുതൽ പരിശോധിക്കാം. അഡ്മിഷൻ VHSEportal.Kerala.gov.in സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിലുള്ളവരും ആവശ്യമെങ്കിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. നഗര ഗ്രാമീണ മേഖലകളിലെല്ലാം ശക്തമായ മഴ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
2: തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴ ഇന്നും തുടരുകയാണ്. ജില്ലയിലെ മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും ഉൾപ്പെടെ മഴ സജീവമാണ്. ശക്തമായ മഴയിൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നഗരത്തിലെ ചിലയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിൽ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല.
1: ജലനിരപ്പ് ഉയരുന്നതിനാൽ തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 1 മുതൽ 4 വരെയുള്ള ഷട്ടറുകൾ ഉയർത്തിയ സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ലെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും അറിയിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. ഇറ്റലിയുടെ ഫ്ലാബിയോ കൊബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സുരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സുരേവ്. കണ്ണൂർ പ്ലസ് ക്ലബ് സംഘടിപ്പിച്ചുവരുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ഇന്ന്. ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിലുള്ള പ്രദർശന മത്സരവും ഉണ്ടാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787, നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. തലശ്ശേരി മൈസൂർ മാക്കൂട്ടം ചുരംപാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. പുലർച്ചെ 1 മണിക്ക് തുടങ്ങിയ വാഹനക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ എണ്ണം കൂടിയതാണ് കുരുക്ക് രൂക്ഷമാകാൻ കാരണമായി പറയുന്നത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിനുള്ള ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രി ഇളനീർവെപ്പ് ആരംഭിച്ചു. വൈശാഖ മഹോത്സവത്തിലെ 2 ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസനയാത്രയുടെ കാതലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 90th വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭായോഗത്തിലെന്ന് ഗതാഗതമന്ത്രി. ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20 പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

കഥകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: പ്രധാന വാർത്തകൾ. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21st. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രർക്കായി സർക്കാർ നടപ്പാക്കിയ ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സമൂഹമാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ദരിദ്രർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ വഹിച്ച നിർണായക പങ്കിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയണൽ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തെ 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായ രിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലിനെയും ബിജെപി പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നടക്കുന്ന നഗരം രേഖപ്പെടുത്തിയ സ്ലിപ്പുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 21st പുനഃപരീക്ഷ. ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന നഗരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് എൻടിഎ അറിയിച്ചു. കഴിഞ്ഞ മാസം 12 നടന്ന നീറ്റ് യുജി പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ഇറാഖ് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. April 8 വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആകാശവാണിയുടെ 90th വാർഷികം ഇന്ന്. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 സ്റ്റേഷനുകളിലായി രാജ്യത്തെ 98% ജനതയിലേക്കും 23 ഭാഷകളിൽ ആകാശവാണിയുടെ പരിപാടികൾ എത്തുന്നുണ്ട്. 100 വിദേശ രാജ്യങ്ങളിലും ആകാശവാണിയുടെ പ്രക്ഷേപണം ലഭ്യമാണ്. 90th വാർഷികത്തിൽ ആകാശവാണിക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആശംസകൾ നേർന്നു.
1: ബഹുത് ഖുഷി കെ സാത്ത് പൂരെ ആകാശവാണി പരിവാർ കോ ബധായി ദേത്ത ഹൂ. 90 ആപ്നെ പൂരാ കിയാ ഹൈ. 90 പൂരാ ഹോനെ പർ മേരെ ശുഭകാംനായെ ഹൈ. പൂരാ ദേശ് ആകാശവാണി കെ സാത്ത് ജുഡാ ഹുവാ ഹൈ. ആകാശവാണി കെ മാധ്യമ സെ ഹമാരാ ഭാരത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് രഹേ.
0: ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താവിന്റെ KYC റദ്ദാക്കിയെന്നും 24 മണിക്കൂറിനുള്ളിൽ സിം കാർഡ് ബ്ലോക്ക് ചെയ്യുമെന്ന തരത്തിൽ BSNLന്റെ പേരിൽ പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സിം KYCയുമായി ബന്ധപ്പെട്ട് BSNL യാതൊരുവിധ നോട്ടീസുകളും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. 2 ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഉത്തരകൊറിയയിൽ എത്തി. കഴിഞ്ഞ 7 ആദ്യമായാണ് അദ്ദേഹം പ്യോങ്യാങ് സന്ദർശിക്കുന്നത്. റഷ്യയുമായി ഉത്തരകൊറിയ അടുത്ത ബന്ധം പുലർത്തുന്ന പശ്ചാത്തലത്തിലാണ് സന്ദർശനം. സാമ്പത്തിക സഹകരണം, കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, ഏകോപനം തുടങ്ങിയവ ചർച്ച ചെയ്യും. ജമ്മുകശ്മീരിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്ര ദർശനത്തിന് തീർത്ഥാടകരുടെ വൻ തിരക്ക്. ദർശനം സുഗമമായി പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വൻ തിരക്ക് കണക്കിലെടുത്ത് യാത്രയ്ക്കുള്ള രജിസ്ട്രേഷൻ നിരവധി തവണ താൽക്കാലികമായി നിർത്തിവെച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. കേരളത്തിൽ ഷിഗെല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗെല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. KSRTC ബസ്സുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മുഖ്യമന്ത്രി VD സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി CP ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ലോകത്തെ 70% ചെറുകിട കർഷകരും ബ്രിക്സ് മേഖലയിൽ നിന്നാണെന്നും വളം ലഭ്യതയിൽ ലോകം ബ്രിക്സ് രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതായും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബ്രിക്സ് കൃഷിമന്ത്രിമാരുടെ യോഗവുമായി ബന്ധപ്പെട്ട് ഭോപ്പാലിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ ഈ മാസം 13 വരെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബ്രിക്സ് കാർഷിക പ്രവർത്തക സമിതി യോഗം നടക്കുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു.
3: 42% കൃഷിഭൂമി കുൽമിലാ കെ ബ്രിക്സ് കൺട്രീസ് കെ പാസ് ഹൈ ഓർ ഉത്പാദൻ മേ ബി 42% സേ ജ്യാദാ ഹിസ്സ ബ്രിക്സ് കൺട്രീസ് കാ ഹൈ. 58 കറോഡ് കിസാൻ പൂരി ദുനിയാ മേ ഹൈ, ഉസ്മേ സേ ലഗ്ഭഗ് 70% ഛോട്ടേ കിസാൻ ബ്രിക്സ് കൺട്രീസ് മേ നിവാസ് കർതേ. 68% കൃഷി ജോതേ ബ്രിക്സ് കൺട്രീസ് കെ പാസ്, 68% ദുനിയാ കി ഖാദ്യ സുരക്ഷാ ഭീ ബഹുത് ഹദ് തക് ഇൻ പർ നിർഭർ കർതീ ഹൈ. ഇസ്ലിയേ ബ്രിക്സ് ജബ് കൃഷി കേ ബാരേ മേ ചർച്ച കർതാ ഹൈ തോ വോ ചർച്ച കേവൽ ബ്രിക്സ് തക് സീമിത് നഹീ രഹതീ, വേ ദുനിയാ കി ഖാദ്യ സുരക്ഷാ കോ ഭീ പ്രഭാവിത് കർതീ ഹൈ.
0: ഇന്ന് ലോക സമുദ്രദിനം. സമുദ്രസുരക്ഷയുടെയും സമുദ്രവിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്രസുരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്രസുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. പസഫിക് തീരത്തെ ഇബറാക്കി പ്രവിശ്യ മുതൽ ഒക്കിനാവ വരെയുള്ള തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിയാണ് മുന്നറിയിപ്പ് നൽകിയത്. ഫിലിപ്പീൻസിൽ 3 മീറ്റർ വരെയും മലേഷ്യയിൽ 1 മീറ്റർ വരെയും ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തീരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് UG പുനഃപരീക്ഷ നഗര കേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ.

0: ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
3: 1:00.
1: തിരുവല്ല ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-9924-1.
3: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
4: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ടിലേക്ക് എവർക്കും സ്വാഗതം. രുചിക്കൂട്ടിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് രുചിക്കൂട്ടിൽ പഴമക്കാരുടെ ഒരു കറിയിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. ഈ പഴമക്കാരുടെ കറിയാണ് താള്, ചേമ്പില എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇപ്പൊ മീനൊക്കെ കഴിക്കാത്തവർക്ക്, അതായത് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മീൻകറിയുടെ അതേ ടേസ്റ്റുള്ള ഒരു കറി നമുക്ക് വെച്ചാലോ. അതായത് മീൻ കഴിക്കാത്തവർക്ക് മാത്രമല്ല, മീൻ കഴിക്കുന്നവർക്ക് മീൻ കിട്ടാത്ത സമയത്ത് ഇങ്ങനെ ഒരു കറി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താള് കറിയാണ് ഇന്ന് നമ്മളുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. 2 തണ്ട് ചേമ്പിൻ താള്, 8 ചെറിയ ഉള്ളി, ചെറിയ ഉരുള പുളി എടുക്കുക, പിന്നെ തേങ്ങ 1/2 മുറി, അതുപോലെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, മുളകുപൊടി 1 സ്പൂൺ, എണ്ണ 2 സ്പൂൺ, കടുക് ആവശ്യത്തിന്, ഉണക്കമുളക് 2 എണ്ണം, കറിവേപ്പില 2 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് മീൻകറിയുടെ ടേസ്റ്റിൽ ഒരു സ്പെഷ്യൽ താള് കറി വെക്കാൻ പോകുന്നത്. അപ്പൊ 2 തണ്ട് ചേമ്പിൻ താള്, 8 എണ്ണം ചെറിയ ഉള്ളി എടുക്കുക, ചെറിയ ഉരുള പുളി, തേങ്ങ 1/2 മുറി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളകുപൊടി, 2 സ്പൂൺ എണ്ണ, 1/2 സ്പൂൺ കടുക്, കടുക് ആവശ്യത്തിന് എടുക്കാട്ടോ, 2 ഉണക്കമുളക്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഫസ്റ്റ് നമ്മൾ താള് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി, ഉപ്പും കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് പുളിവെള്ളവും കൂടി ചേർത്തിട്ട് വേവിക്കുക. വെന്ത് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തേങ്ങയും മുളകുപൊടിയും ചേർത്ത് നന്നായിട്ട് ആ തേങ്ങയൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഈ അരപ്പ് നമ്മളുടെ ഈ ഒരു താള് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്തിട്ട് തിളപ്പിക്കാം. തിളച്ചു കുറുകുമ്പോഴേക്കും ഒന്ന് ഇറക്കി വെക്കണം. ഈ താളൊക്കെ നമ്മൾ കറി വെക്കുമ്പോൾ, പ്രത്യേകിച്ച് മീൻകറിയുടെ അതേ ടേസ്റ്റിൽ വെക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, നല്ല മീൻ ചട്ടിക്കകത്ത് വേണം വെക്കാൻ, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കുക. ഉള്ളിയും മുളകും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചിട്ട് കറിയിൽ ചേർത്ത് നമുക്ക് കഴിക്കാം. അപ്പൊ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇപ്പൊ താളുകറി എന്നൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടില് അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നന്നായിട്ട് താളുകറി വെക്കാൻ അറിയാമായിരിക്കും. പക്ഷെ ഇത് കേൾക്കുന്ന യങ്സ്റ്റേഴ്സ്

കടുക് വറുക്കുന്ന സമയത്ത് അതിപ്പോ എന്താണെന്നുണ്ടെങ്കിലും, നമ്മളിപ്പോ തീയലാണെങ്കിലും സാമ്പാർ ആണെങ്കിലും എന്ത് കറിയാണെങ്കിലും കടുക് വറുക്കുന്ന ടൈമിൽ കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കടുക് വറുത്ത് കഴിഞ്ഞാൽ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ. ഒരുപാട് അങ്ങനെയും അങ്ങ് ഫ്രൈ ആയി പോകരുത് ഉള്ളി, ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ടിപ്പൊന്ന് നോക്കിക്കോളൂ. ഇനിയിപ്പോ നമ്മള് ഇഡ്ഡലി ദോശയുടെ കൂടെയൊക്കെ ചട്നി ആണെന്നുണ്ടെങ്കിലും തീയലാണെങ്കിലും സാമ്പാർ ആണെങ്കിലും അങ്ങനെ നമ്മൾ കടുക് വറുക്കുന്ന എന്ത് ഐറ്റം ആണെന്നുണ്ടെങ്കിലും കുറച്ച് ഉള്ളി എടുത്തിട്ട് ഈ കടുക് വറുക്കുന്ന സമയത്ത് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് കൂടും. ചിലപ്പോൾ മീൻകറിക്കൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ ചെറിയ ഉള്ളി എടുക്കാനായിട്ട് മടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ചെറിയ ഉള്ളിക്ക് പകരം വെക്കാൻ വേറൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് നമ്മുടെ സവാളയ്ക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യം വെച്ചാലും ഈ ചെറിയ ഉള്ളിയുടെ സാമ്പാർ വെക്കുമ്പോഴും അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ താളുകറി. താളുകറിക്ക് ചെറിയ ഉള്ളി തന്നെ എടുക്കണം. മടിയാണെന്ന് വിചാരിച്ച് സവാള എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു മീൻകറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പൊ ഉള്ളി ഉപയോഗിക്കേണ്ടടുത്ത് ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കണം അല്ലെ. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു താളുകറി മീൻകറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. കറിയൊക്കെ ഇല്ലാണ്ടിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു കറി ട്രൈ ചെയ്യാട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടി ഉണ്ടായിരുന്നത് ദീപ. വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: എത്ര ഭംഗിയായിട്ടും കണ്ണെഴുതിയിട്ട് അത്ര ഭംഗി തോന്നുന്നില്ലെങ്കില് അത് നിങ്ങളുടെ കുഴപ്പമല്ല കേട്ടോ. നിങ്ങളുടെ കണ്ണിന് ചുറ്റുമുള്ള ഡിസ്കളറേഷൻ കാരണമാണ് നല്ല മനോഹരമായിട്ട് കണ്ണെഴുതിയിട്ടും അതിന്റെ ഭംഗി മുഖത്ത് കാണാത്തത്. അപ്പോ ഈ ഡിസ്കളറേഷൻ മാറാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു സമയം വിത്ത് മീ ആർ ജെ അപർണ. നമുക്ക് എല്ലാവർക്കും രാവിലെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഫുഡാണ് ദോശ ഇഡ്ഡലി എന്ന് പറയുന്നത്. ഈ ദോശയും ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് വേറെ തന്നെയാണല്ലേ. എന്നാൽ ഈ ദോശമാവ് കൊണ്ട് നമ്മുടെ കണ്ണിനടിയിൽ വരുന്ന ഡിസ്കളറേഷൻ മാറ്റാനും കഴിയും കേട്ടോ. അപ്പോ അതെങ്ങനെയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യം നമുക്ക് വേണ്ട ഐറ്റം നമ്മുടെ ദോശമാവാണെന്ന്. തലേ ദിവസം അരച്ചു വെച്ച ദോശമാവ് കണ്ണിനടിയിൽ തേക്കുന്നത് കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന ഡിസ്കളറേഷൻ മാറാനായിട്ട് സഹായിക്കും കേട്ടോ. ഇനി ഇതുകൊണ്ട് കഴിഞ്ഞില്ല, മറ്റ് ചില ഐറ്റംസ് കൂടിയുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. കണ്ണിന് ചുറ്റും വരുന്ന ആ നിറവ്യത്യാസം ഇല്ലാണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഐറ്റമാണ് പൊട്ടറ്റോ. ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ആ വെള്ളം ഒരു കോട്ടൺ പാഡിൽ മുക്കി കണ്ണിൽ വെച്ചു കൊടുക്കുന്നത് കണ്ണിന് ചുറ്റും വരുന്ന നിറവ്യത്യാസം ഇല്ലാണ്ടാക്കാൻ സഹായിക്കും. ഇനി ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ ചീകി വെള്ളമൊക്കെ എടുത്ത് അത് കണ്ണിൽ വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ മെനക്കേടാണ് മടിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മറ്റൊരു ഐഡിയ പ്രയോഗിക്കാം. അത് എന്താണ് എന്നല്ലേ, ഈ ഐസ് ക്യൂബ് കണ്ണിന് ചുറ്റും വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് വല്ലാത്തൊരു ഫീലാണല്ലേ. അപ്പോൾ ഇനി ഐസ് ക്യൂബ് ഡയറക്റ്റ് നമ്മൾ കണ്ണിന് ചുറ്റും ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റും ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവർക്കും അല്ല, ചിലർക്ക്. അത് നമ്മളിപ്പോൾ ഐസ് ക്യൂബ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വൃത്തി കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതൊക്കെ നോക്കാതെ ചെയ്യുമ്പോഴാണ് ഐസ് ക്യൂബ് ഡയറക്റ്റ് ഫേസിൽ ഉപയോഗിക്കുമ്പോൾ കുരുക്കൾ വരുന്നത്. ഇനി കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ട് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഐസ് ക്യൂബ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന് നമുക്ക് ഐസ് ക്യൂബ് തന്നെ വേണമെന്നില്ല കേട്ടോ. നല്ല സ്റ്റീലിന്റെ സ്പൂൺ എടുക്കുക, ഇത് നല്ല വൃത്തിക്ക് തേച്ച് കഴുകി എടുക്കുക. ശേഷം ഇത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ഈ സ്റ്റീൽ സ്പൂണിന്റെ മറുഭാഗം മെല്ലെ കണ്ണിന്റെ പോളയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വല്ലാത്തൊരു സുഖം കിട്ടും കേട്ടോ. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള സെൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആകും. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ട് സഹായിക്കും കേട്ടോ. ഇനി കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ സഹായിക്കുന്ന മെയിൻ ഒരാളുണ്ട്. അതാരാണ് എന്നറിയാം? അത് മറ്റാരും അല്ല കേട്ടോ, നമ്മുടെ പപ്പായയാണ് കേട്ടോ. നല്ല പഴുത്ത പപ്പായയും അല്പം കടലമാവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു പേസ്റ്റ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കണ്ണിന് ചുറ്റുമുള്ള നിറവ്യത്യാസം മാറാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ, കണ്ണിന് ചുറ്റും വരുന്ന ചെറിയ നിറവ്യത്യാസം ഇല്ലാണ്ടാക്കാനുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെയാണ് ഞാനിന്ന് ചമയത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്നും ഞാൻ ദാ ടാറ്റ പറയുകയാണ് കേട്ടോ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ്, അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

ഹലോ, കുറേയേറെ നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഞാനിതാ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിന്ന് ഫുൾ എനർജിയിലാണ്. അതേ എനർജി നിങ്ങൾക്ക് തരുന്ന ഒരു പിടി പാട്ടുകളാണ് ഞാനിന്ന് കയ്യിൽ കരുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് തയ്യാറായിരുന്നോ? റേഡിയോയുടെ വോളിയം വേണമെങ്കിൽ അല്പം കൂട്ടി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് ഏത് പാട്ടാണ് എന്നറിയണ്ടേ? ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ പറഞ്ഞ സമ്മർ ഇൻ ബെത്ലഹേം എന്ന മൂവിയിലെ ഒരു അടിപൊളി ഡാൻസ് കളിക്കാൻ പറ്റിയൊരു പാട്ടുണ്ട് കേട്ടോ. പണ്ട് യൂത്ത് ഫെസ്റ്റിവലിനും അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പ് പോകുമ്പോഴും ഒക്കെ ഈ ഒരു പാട്ട് മസ്റ്റായിട്ട് നമ്മുടെ പ്ലേ ലിസ്റ്റിൽ ഉണ്ടാകാറുണ്ട്. ഇന്നും അതിനൊരു മാറ്റം വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോ പാട്ട് ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. മറ്റേതല്ല, കൺഫ്യൂഷൻ തീർക്കണമേ എന്ന പാട്ടാണ് കേട്ടോ. എം ജി ശ്രീകുമാർ ആണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോ ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം. ഗ്രാമഫോണിലൂടെ കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

2004 മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രമായിരുന്നു ബ്ലാക്ക്. കൊട്ടേഷൻ സംഘങ്ങളുടെ കഥ പറഞ്ഞ ഈ ഒരു സിനിമയിൽ ഒരു അടിപൊളി ഡാൻസ് നമ്പർ സോങ് ഉണ്ട് കേട്ടോ. പാട്ട് ഏതാണെന്നറിയാലോ, അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം. ഈ ഒരു പാട്ടില് നമ്മുടെ റഹ്മാൻ സാറൊക്കെ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചത് ഇപ്പോഴും മറന്നിട്ടുണ്ടാവില്ല അല്ലേ. അപ്പൊ ആ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് രഞ്ജിത്താണ്, സംഗീതം അലക്സ് പോൾ. എം ജി ശ്രീകുമാറും സംഘവും ആലപിച്ച അമനോഹരമായ ഗാനം ആസ്വദിക്കാം ഗ്രാമഫോണിലൂടെ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മെക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

അപ്പൊ ഡാൻസ് കളിക്കാൻ പറ്റിയ അടിപൊളി പാട്ടുകളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ഒരു മണിച്ചേട്ടന്റെ പാട്ടാണ് കേട്ടോ. മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ എപ്പൊ കേട്ടാലും നമ്മൾ അറിയാതെ രണ്ട് ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ വെച്ചു പോകാറുണ്ടല്ലേ. അത്തരത്തിലുള്ള ഒരു പാട്ടാണ് വരത്തിന്റെ ഒപ്പം എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് കേട്ടോ. ആ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ആകാശത്തിലെ പറവകൾ എന്ന ചിത്രത്തിലേതാണ് കേട്ടോ ഈ ഒരു സോങ്. മണിച്ചേട്ടനും സംഘവും ആലപിച്ച ആ മനോഹരമായ ഗാനം കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

1999 ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായി വന്ന ചിത്രമായിരുന്നു ഉസ്താദ്. ഉസ്താദ് എന്ന മൂവിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഇന്നും ഈ ഒരു മൂവി കാണുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് ലയിച്ചിരിക്കാറുണ്ട്. ഈ ഒരു ചിത്രത്തിലെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മികച്ചത് തന്നെയാണ്. എങ്കിലും ഈ ഒരു മൂവിയിൽ ഡാൻസ് കളിക്കാൻ പറ്റിയ ഒരു പാട്ടുണ്ട്. ആ ഒരു പാട്ടാണ് കേട്ടോ നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. എം ജി ശ്രീകുമാർ ആലപിച്ച ആ ഒരു ഗാനത്തിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്, സംഗീതം പകർന്നിരിക്കുന്നത് വിദ്യാജിയാണ് കേട്ടോ. അപ്പോ ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

എപ്പ കണ്ടാലും കണ്ണ് നിറയ്ക്കുന്ന മൂവിയാണ് വേഷം. മമ്മൂക്കയുടെ ഈ ഒരു മൂവിയിലെ പ്രകടനത്തെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലേ. മമ്മൂക്കയുടെ ചില ഡയലോഗുകളും എക്സ്പ്രഷനും ഒക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ഇരുന്ന് കരയാറുണ്ട്. ഈ ചിത്രത്തിൽ എന്നാൽ ഒരു ഡാൻസ് കളിക്കാൻ പറ്റിയൊരു പാട്ടുണ്ട് കേട്ടോ. മിന്നലേ മിന്നലേ താഴെ വരൂ എന്ന സോങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പണ്ട് ഈ ഒരു പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ച ആ ഒരു കുട്ടിക്കാലം പല പെൺകുട്ടികൾക്കും ഉണ്ട് എന്നത് തന്നെയാണ് കേട്ടോ സത്യം. ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് കൈതപ്രമാണ് കേട്ടോ. പാടിയിരിക്കുന്നത് നമ്മുടെ ചിത്രശേഷിയും. അപ്പോ ഈ ഒരു ഗാനം കേട്ടാലോ ഗ്രാമഫോണിൽ. ഇനി അടുത്തതായി

1992 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഉത്സവമേളം. ഈ ഒരു മൂവിയുടെ പേര് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പാട്ടുണ്ട്, അമ്മയ്ക്കൊരു പൊന്നുംകുടം. ആ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ ഇനി ഗ്രാമഫോണിൽ അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സുരേഷ് ഉണ്ണിത്താനായിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരുന്നത് കേട്ടോ. ഈ ചിത്രത്തിന് വേണ്ടി ഈ മനോഹരമായ ഗാനം, അതിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് ONV കുറുപ്പാണ് കേട്ടോ. മോഹൻ സിത്താരയാണ് സംഗീതം നൽകിയത്. ആലപിച്ചിരിക്കുന്നത് നമ്മുടെ സുജാത ശേഷിയും. ഈ മനോഹരമായ ഗാനം ആസ്വദിക്കാം ഗ്രാമഫോണിലൂടെ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ടുകളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാമഫോൺ ആണ് കേട്ടോ. ഇന്നത്തെ ഗ്രാമഫോൺ ഫുൾ ഒരു അടിപൊളി വൈബാണല്ലേ. അത്രയ്ക്ക് നമ്മുടെ മനസ്സിനെ കൂളാക്കാൻ പറ്റുന്ന പാട്ടുകളൊക്കെയാണ് ഇതാ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് സമ്മർ ഇൻ ബെത്ലഹേം എന്ന മൂവിയിലെ നമ്മുടെ മഞ്ജു ചേച്ചിയൊക്കെ അടിച്ചു പൊളിച്ച് ഡാൻസ് കളിച്ച ഒരു പാട്ടില്ലേ, ചൂളമടിച്ച് കറങ്ങി നടക്കും എന്ന് തുടങ്ങുന്ന പാട്ട്, ആ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ. ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാജി കൂട്ടുകെട്ടിലാണ് ഈ ഒരു ഗാനവും പിറവിയെടുത്തിട്ടുള്ളത്. പാടിയിരിക്കുന്നത് നമ്മുടെ ചിത്രശേഷിയാണ് കേട്ടോ. അപ്പോ ആസ്വദിക്കാം ഈ ഗാനം ഗ്രാമഫോണിലൂടെ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

മലയാള സിനിമയിലെ ഡാൻസ് നമ്പർ സോങ്സ് ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ് കേട്ടോ. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ ഒരു അട്ടിപൊളി ഡാൻസ് നമ്പർ സോങ് ആണ്. ഈ ഒരു മൂവി റിലീസാകുന്നത് 2000s കേട്ടോ. നമ്മുടെ കുഞ്ചാക്കോ ബോബൻ തകർത്ത് അഭിനയിച്ച ഈ മൂവിയിലെ ഹവ്വ ഹവ്വ എന്ന് തുടങ്ങുന്ന പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. മനോ സ്വർണലത എന്നിവർ ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് കൈതപ്രമാണ്, സംഗീതം നൽകിയിരിക്കുന്നത് വിദ്യാജിയാണ്. അപ്പോ ഈ ഒരു പാട്ട് ആസ്വദിക്കാം ഗ്രാമഫോണിലൂടെ. ഇനി അടുത്തതായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

വിനീത്, കാതൽ സന്ധ്യ എന്നിവർ ചേർന്ന് അഭിനയിച്ച ചിത്രമായിരുന്നു ആലീസ് ഇൻ വണ്ടർലാൻഡ്. 2005 കേട്ടോ ഈ ഒരു മൂവി റിലീസ് ആകുന്നത്. ഈ ഒരു മൂവി പറയുന്ന കഥയും ആ കഥാ സാഹചര്യങ്ങളും ഒക്കെ അല്പം സങ്കീർണത നിറഞ്ഞതാണെങ്കിലും ഈ ഒരു മൂവിയിൽ ഒരു അടിപൊളി പാട്ടുണ്ട് കേട്ടോ. ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാട്ട്. പാട്ട് ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. മെയ് മാസം എന്ന് തുടങ്ങുന്ന പാട്ടിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നത്. ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയാണ്. സംഗീതം നൽകിയിരിക്കുന്നത് വിദ്യാജിയാണ് കേട്ടോ. ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാജി കൂട്ടുകെട്ടിൽ പറക്കുന്ന ഗാനങ്ങളെല്ലാം മലയാളികളുടെ പ്രിയപ്പെട്ടതാണ് എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. അത്രയ്ക്ക് മനോഹരമായൊരു കൂട്ടുകെട്ടാണ് ഇവരുടേത്. അങ്ങനെ ആ കൂട്ടുകെട്ടിൽ നിന്ന് ജന്മമെടുത്ത മെയ് മാസം എന്ന സോങ് കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി. ഈ ഒരു ഗാനത്തോടു കൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡും ദാ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർജി അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
0: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ ഓറൽ ഹാബിറ്റ്സ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഓർത്തോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ നെവിൻ എബ്രഹാം. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു.
2: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓർത്തോഡോണ്ടിക് ചികിത്സയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട എന്ന പല ആളുകൾക്കും അതിനെപ്പറ്റി അത്ര ധാരണ ഇല്ലാത്ത ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയുക ഒരു ശീലങ്ങൾ അല്ലെങ്കിൽ ഓറൽ ഹാബിറ്റ്സ് എന്ന് നമ്മൾ അതിനെ പറയും. ഈ കുട്ടികളുടെ വളർച്ചയും അതായത് മുഖത്തിൻ്റെ വളർച്ചയും എല്ലിൻ്റെതായ വളർച്ചയൊക്കെ ചെറുപ്പം മുതലേ അത് നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഓറൽ ഹാബിറ്റ്സ് നമ്മൾ ശരിയായ സമയത്ത് ഡയഗ്നോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിൽക്കാലത്തും അതൊരു എന്താ പറയുക ഒരു ശരിയായ രീതിയിലുള്ളൊരു എല്ലിൻ്റെ വളർച്ച നടന്നു എന്ന് വരത്തില്ല. നമ്മൾ ഓറൽ ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അതിൽ ഉൾപ്പെടുന്നത് തമ്പ് സക്കിങ്, അതായത് വിരൽ കുടിക്കുന്ന സ്വഭാവം, പിന്നെ വായിലൂടെയുള്ള ശ്വാസം എടുക്കൽ, അതിനെ മൗത്ത് ബ്രീത്തിങ് ഹാബിറ്റ് എന്ന് നമ്മൾ പറയും. ടങ് ത്രസ്റ്റിംഗ് എന്ന് പറയുന്നത് നാക്കുകൊണ്ട് ഇങ്ങനെ തള്ളുന്ന ഒരു ശീലം. പിന്നെ നെയിൽ ബൈറ്റിംഗ്, നഖം കടിക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണ് നമുക്ക് തോന്നുമെങ്കിലും അത് മുഖത്തിൻ്റെ വളർച്ചയ്ക്കും പല്ലുകളുടെ ശരിയായ ക്രമം നോർമലായിട്ട് വരാണ്ടിരിക്കാനും ഒക്കെ ഒത്തിരി അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും തുടക്കത്തിലെ, അതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച.
1: ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഓറൽ ഹാബിറ്റ്സ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ദാ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ലഭിച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനായിട്ട് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഓർത്തോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഹൗസ് സർജൻ ഡോക്ടർ അശ്വതിയെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഓറൽ ഹാബിറ്റ്സിനെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓൾറെഡി അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നെവിൻ ഡോക്ടർ തന്നുകഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. മൗത്ത് ബ്രീത്തിങ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
3: ഓക്കെ. അത് മൂക്കടപ്പ്, ഈ അലർജി, സൈനസൈറ്റിസ്, ഡീവിയേറ്റഡ് സെപ്റ്റം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന മെയിനായിട്ട് കാരണം മൂക്കിലൂടെ ശ്വസിക്കേണ്ടതിന് പകരം വായിലൂടെ ശ്വസിക്കുന്നത് കൊണ്ടാണ്. അപ്പം നാവ് താഴോട്ട് വരും. അപ്പം ഇത് മേൽത്താടി ചുരുങ്ങുകയും പല്ലുകൾ ക്രൗഡിങ്ങും പിന്നെ നീളം കൂടിയ വെർട്ടിക്കൽ ഗ്രോത്ത് പാറ്റേണും ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കും. ഇത് ഉറക്കത്തിൽ സ്നോറിങ്, പിന്നെ പുവറായിട്ടുള്ള സ്ലീപ്പ് ക്വാളിറ്റീസ്, പകൽ ക്ഷീണം, പിന്നെ ഡ്രൈ മൗത്തും ഗം ഡിസീസും ഇതിനൊക്കെ സാധ്യത വർദ്ധിക്കുന്ന കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവത്തേയുള്ളൂ.
1: നമ്മൾ വീട്ടിൽ മൗത്ത് ബ്രീത്തിങ് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും?
3: ഇത് നമുക്ക് തുറന്ന വായോട് കുട്ടികൾ ഉറങ്ങുന്ന കാണുമ്പോൾ, പിന്നെ സ്നോറിങ്, പിന്നെ ക്ഷീണം കാണുമ്പോൾ, വരണ്ട ചുണ്ട്, ഫോർവേഡ് ആയിട്ട് നമ്മൾ ഹെഡ് ഇങ്ങനെ പോസ്റ്റ്, അത് കാരണം അതൊക്കെ നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും കുട്ടിക്ക് മൗത്ത് ബ്രീത്തിങ് ഉണ്ട്. നമുക്ക്
1: മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ഒരുപാട് പേര് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു മൗത്ത് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മൗത്ത് ബ്രീത്തിങ്ങിന് ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ്?
3: ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ മൂക്കടപ്പ്, അലർജിയൊക്കെ ENT ഇവാലുവേഷൻ എന്തായാലും വേണ്ടി വരും. പിന്നെ മേൽത്താടി വികസിപ്പിക്കാൻ നമുക്ക് പറ്റും, പാലറ്റൽ എക്സ്പാൻഷൻ എന്ന് പറയാം. പിന്നെ ഓറൽ സ്ക്രീൻ അപ്ലയൻസുകൾ ഉപയോഗിക്കാം. പിന്നെ ബൈറ്റ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ബ്രേസസും അലൈനേഴ്സും ഉപയോഗിച്ച് നമുക്ക് ശരിയാക്കാൻ പറ്റും.
1: അപ്പൊ ഡോക്ടർ പലാറ്റൽ എക്സ്പാൻഷനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു പലാറ്റൽ എക്സ്പാൻഷൻ മൗത്ത് ബ്രീത്തിങ്സിന് എങ്ങനെ സഹായിക്കും എന്നുള്ളത് കൂടി ഒന്ന് പറയാമോ?
3: ഈ മേൽത്താടി അപ്പം വീതി കൂട്ടാൻ നമ്മൾ ഈ പാലറ്റൽ എക്സ്പാൻഡർ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ ശ്വാസം നമുക്ക് മെച്ചപ്പെടുകയും ടങ് നല്ല രീതിയിൽ ടങ്ങിന് സ്പേസ് വർദ്ധിക്കുകയും ഡെന്റൽ അലൈൻമെന്റും ഫേഷ്യൽ ഗ്രോത്തും ഒക്കെ മെച്ചപ്പെടാൻ ഇത് സഹായിക്കും.
1: ഈ മൗത്ത് ബ്രീത്തിങ് പോലെ തന്നെ മറ്റൊരു ശീലമാണ്, ഒരു പ്രശ്നമാണ് തം സക്കിംഗ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു കുഞ്ഞുങ്ങളില് തം സക്കിംഗ് എന്തുകൊണ്ടുണ്ടാകുന്നു അതൊന്ന് പറയാമോ?
3: ഈ തം സക്കിംഗ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ റിഫ്ലെക്സ് ആണ്. അത് നമ്മൾ ജനിക്കുന്നതിന് മുൻപേ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ ശീലമാകുന്ന ഒരു ശീലമാണ്. അപ്പൊ ഈ ശീലം അവർക്ക് കൂടുതലായിട്ടും ആശ്വാസവും ഉറക്കാൻ സഹായിക്കുകയും പിന്നെ ഭയം എന്നിവ അതൊക്കെ കുറയ്ക്കും. പക്ഷെ ഈ ഹാബിറ്റ് 4-5 വയസ്സിന് ശേഷം കൂടിയാൽ വിരലിന്റെ സമ്മർദ്ദം മൂലം പല്ലുകൾ തള്ളുകയും പിന്നെ ഓപ്പൺ ബൈറ്റും സംസാരിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മൗത്ത് ബ്രീത്തിങ് വരെ ഉണ്ടാവാനും ഈ ഹാബിറ്റ് കാരണം സാധ്യതയുണ്ട്.
1: ഓക്കെ, അതൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? ഡോക്ടർ, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാല് നമുക്ക് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ തം സക്കിങ്ങിന് ഹോം റെമിഡീസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറയാമോ?
3: കുട്ടികൾക്ക് ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുക, അവർക്ക് ഇമോഷണൽ ട്രിഗേഴ്സ് എന്തെങ്കിലും ഉണ്ടോ അത് നമ്മൾ കണ്ടുപിടിക്കണം. എന്തെങ്കിലും ഭയമോ തളർച്ചയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ തന്നെ നോക്കി മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു ഹാബിറ്റ് നമ്മൾ കാണുകയാണെങ്കിൽ തമ്പിനകത്ത് സോഫ്റ്റ് ബാൻഡേജോ ഫിംഗർ സ്ലീവ്സോ എന്തെങ്കിലും ഉറങ്ങുമ്പോൾ വെച്ച് കൊടുക്കുക. പിന്നെ അതുകൂടാതെ ബെഡ് ടൈമിൽ കഥയും പാട്ടും ഒക്കെ സ്നേഹത്തോടെ അവരെ അങ്ങനെ ഉറക്കുക.
1: അതായത്
3: അതെ അതെ, അപ്പൊ ശ്വാസിക്കലോ ഭയപ്പെടുത്തി അങ്ങനെ അതൊക്കെ ഒഴിവാക്കുക.
1: ഓക്കെ ഡോക്ടർ, താങ്ക് യു ഡോക്ടർ. ഇനി ഹോം റെമഡീസ് പ്രവർത്തിക്കാത്ത പക്ഷം ഓർത്തോഡോണ്ടിക് ചികിത്സകൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
3: അത് കൊറേ ഉണ്ട്. ഹാബിറ്റ് ബ്രേക്കിംഗ് ആണ് അപ്ലയൻസ് എന്നാണ് ഇതിന് പറയുന്നത്. തം ഗാർഡും ബ്ലൂഗ്രാസ് അപ്ലയൻസും പാലറ്റൽ ക്രിബും ഒക്കെ നമുക്ക് ആവശ്യമെങ്കിൽ ജോ എക്സ്പാൻഷനും ചെയ്യാം. പിന്നെ പല്ലുകൾ തെറ്റായ അലയനാണെങ്കിൽ അത് ബ്രേസസ് ഉപയോഗിച്ച് നമുക്ക് ശരിയാക്കാൻ
1: പറ്റും. ഇനി മറ്റ് ചില കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് ടങ് ത്രസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതെന്താണെന്നൊന്ന് പറയാമോ?
3: ഈ ടങ് ത്രസ്റ്റിംഗ് എന്ന് പറയുമ്പം വിഴുങ്ങുമ്പോൾ, നമ്മൾ വിഴുങ്ങുമ്പോൾ മേലേലെയും താഴത്തെയും മുൻപല്ലുകൾ മുന്നോട്ട്, ഈ നാക്ക് മുന്നോട്ട് തള്ളുന്ന ശീലമാണ് ഇത്. നമ്മൾ നോർമൽ, നമ്മൾ സാധാരണ രീതി വിഴുങ്ങുമ്പോൾ ടങ് പാലറ്റിലാണ് നിൽക്കേണ്ടത്.
1: അപ്പം
3: അല്ലാത്തപ്പോൾ ഈ ടങ് ത്രസ്റ്റിംഗ് ഉള്ള ഹാബിറ്റ്സ് കാരണം ഈ നാവ് മുന്നോട്ട് തള്ളി ഉള്ള ഒരു ശീലം, അത് നമ്മൾ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ശീലമാണ്, മോസ്റ്റ്ലി കാണുന്ന ശീലമാണ്. ഇതിന് കാരണം എന്ന് പറയുമ്പം ഈ ദീർഘകാലമായിട്ട് തംസക്കിംഗ് ചെയ്യുന്നവര്, പേസിഫയർ ഉപയോഗിക്കുന്നവര് കാണും. പിന്നെ മൗത്ത് ബ്രീത്തിങ്സ് ഉള്ളവർക്ക് ഇങ്ങനൊരു ഹാബിറ്റ് കാണും. പിന്നെ ടങ് ഈ ടോൺസിൽസ് വലുതായി ഇരിക്കുന്നതുകൊണ്ടാവാം, അലർജി മൂലം ഉണ്ടാവാം, മൂക്ക് അടയുന്നതുകൊണ്ടാവാം. പിന്നെ കുട്ടിക്കാലം മുതലേ ശീലിച്ച തെറ്റായ സോളയിങ് പാറ്റേൺ, അത് ശീലമാണ് ഈ ടങ് ത്രസ്റ്റിംഗ് ഉണ്ടാവാൻ കാരണം.
1: ഇതുമൂലം ഡോക്ടർ നമുക്ക് എന്തൊക്കെ ദന്ത പ്രശ്നങ്ങൾ ഉണ്ടാവും?
3: ഓപ്പൺ ബൈറ്റ്, മുൻപല്ലുകൾ പുറത്തു വരും,
1: അതായത്
3: പ്രൊക്ലിനേഷൻ ഉണ്ടാവും. അപ്പം പിന്നെ ചുണ്ടുകൾ ചുരുങ്ങും. പിന്നെ താടിയിലെ വളർച്ചകൾക്ക് മാറ്റം ഉണ്ടാവും, സ്പേസിംഗ് ഉണ്ടാവും. ഇപ്പൊ പ്രായം കൂടുന്തോറും പിന്നെ ഇത് വഷളായിക്കൊണ്ടിരിക്കത്തതേ ഉള്ളൂ. പിന്നെ ഈ എസ് ഇസഡ് അങ്ങനെയുള്ള സംസാരിക്കാൻ പോലും പിഴവുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്.
1: ഓ ശരി ഡോക്ടർ, ഇനി ടങ് ത്രസ്റ്റിംഗിന്റെ ഹോം റെമഡീസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം.
3: നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ടങ് അപ്പ് എക്സസൈസ് ഉണ്ട്. നാവ് പാലറ്റിൽ 5 സെക്കൻഡ് വെക്കുക, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സോളയിങ് പ്രാക്ടീസ് ചെയ്യുക. അതായത് പല്ലുകൾ കൂട്ടി അടച്ചുകൊണ്ട് ചുണ്ടുകൾ അടച്ചുകൊണ്ട് വിഴുങ്ങാൻ ശീലിച്ചുകൊണ്ടിരിക്കുക, ഒരു പ്രാക്ടീസ് ആയിട്ട് കൊണ്ടുപോവുക. പിന്നെ സ്ട്രോ കൊണ്ട് ഡ്രിങ്ക് ചെയ്യുക, സ്ട്രോ ഡ്രിങ്കിങ് ചെയ്യുക. പിന്നെ നോസ് ബ്രീത്തിങ് പ്രോത്സാഹിപ്പിക്കുക, അവരെ കൊണ്ട് നോസിൽ കൂടെ ശ്വസിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.
1: ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഓർത്തോഡോണ്ടിക് ചികിത്സകൾ എന്തൊക്കെയായിരിക്കും?
3: ടങ് ക്രിബ് അപ്ലയൻസ് ഉണ്ട്, അതായത് ടങ് മുന്നിലോട്ട് വരാതിരിക്കാൻ വേണ്ടി ഒരു ബാരിയർ സൃഷ്ടിക്കാം, ടങ് ക്രിബ് അപ്ലയൻസ്. പിന്നെ ബ്ലൂഗ്രാസ് അപ്ലയൻസ് ഉണ്ട്. പിന്നെ പാലറ്റൽ എക്സ്പാൻഷൻ ബ്രേസേഴ്സും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം.
1: ഓക്കെ, ഇനി അടുത്തൊരു ഓറൽ ഹാബിറ്റ്സ് എന്ന് പറയുന്ന കാര്യമാണ് കുഞ്ഞുങ്ങളിൽ നെയിൽ ബൈറ്റിംഗ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു നെയിൽ ബൈറ്റിംഗ് പല്ലുകളെയും അതുപോലെ താടിയെല്ലിനെയും എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട്?
3: നിരന്തരമായി നഖം കടിക്കുന്നത് മൂലം ഈ മുൻപല്ലുകൾ അധിക സമ്മർദ്ദം ഉണ്ടാകും. അപ്പൊ പല്ലുകൾ ഷെയ്ക്കുകയും പൊട്ടാനും ഇളകാനും ക്രമം തെറ്റാനും ഇടയുണ്ടാകും. TMJ പെയിൻ വരെ ഉണ്ടാകും. പിന്നെ തുറന്ന ബൈറ്റ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നെയിൽ ബൈറ്റിംഗ് കാരണം
1: ഉണ്ടാവും അല്ലേ. ഇനി ഈ ഒരു നെയിൽ ബൈറ്റിംഗ് നിർത്താൻ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഫലപ്രദമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്?
3: നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നഖം ആദ്യമേ വെട്ടുക, വെട്ടി ചെറുതാക്കുക. ഈ സ്ട്രെസ് ബോൾ, ഈ സ്ട്രെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ കടിച്ചു പോകുന്നതാണ്. അപ്പൊ സ്ട്രെസ് ബോൾ ഉപയോഗിക്കുക. പിന്നെ ഷുഗർ ഫ്രീ ച്യൂയിങ് ഗംസ് ഒക്കെ അതിന് പകരം ഉപയോഗിക്കുക. പിന്നെ മാനസിക സമ്മർദ്ദം എന്തെങ്കിലും ഉണ്ടോ, എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കി ഒരു കൗൺസിലിംഗ് അങ്ങനെയുള്ള രീതിയിലേക്ക് മാറുക.
1: ഓക്കെ, എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളിൽ മാത്രമല്ല മുതിർന്നവരിൽ കാണുന്ന ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ് നഖം കടിക്കുക എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാല് ബ്രക്സിസം, അതെന്താണ്, ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഒന്ന് പറയാമോ?
3: ഈ ബ്രക്സിസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി അവരെ അവബോധമില്ലാതെ പല്ലുകൾ അമർത്തുന്ന രാത്രികളിലായാലും പല്ലുകൾ തമ്മിൽ അടയ്ക്കുമ്പോൾ അമർത്തി കടിക്കുന്ന ഒരു ശീലമാണ്.
1: ഒരു ശബ്ദം നമ്മൾ കേൾക്കും അല്ലേ.
3: അതെ, ഇത് ചിലപ്പോൾ മാനസിക സമ്മർദ്ദമോ ആൻസൈറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉറക്ക പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഈ പല്ലുകൾ നേരെ തെറ്റാനും പേശികൾ ഇംബാലൻസ്, അതായത് ഇംബാലൻസ് കൊണ്ടാണ് ഇതിനുള്ള ഇത് ഉണ്ടാവാനുള്ള പ്രധാന കാരണം.
1: ഈ പല്ലിറുമുക എന്ന് പറയുന്നത്.
3: അതെ അതെ.
1: ഇനിയൊരു ബ്രക്സിസം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും?
3: നമുക്ക് തലവേദന ഉണ്ടോ, ഉണ്ടാവുന്ന നോക്കുക, അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് രാവിലെ നല്ല തലവേദന ഉണ്ടാവും, പിന്നെ താടി വേദന, പല്ലുകളിൽ തേഞ്ഞ അവസ്ഥ, തേഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ, അല്ലെങ്കിൽ താടിയിൽ ക്ലിക്കിംഗ് സൗണ്ട്, ഒരു സൗണ്ട് അടയ്ക്കുമ്പോൾ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹാബിറ്റ് ഉണ്ടെന്ന് നമുക്ക്
4: മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇനി നമുക്കിതൊരു അതായത് ബ്രക്സിസം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും, അത് മാറുമോ?
3: ആ, മാറ്റാൻ പറ്റും. ശരിയായ ചികിത്സയും നമ്മളെ ജീവിത ശൈലികളൊക്കെ മാറ്റങ്ങളും, പിന്നെ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടോ അതൊക്കെ നിയന്ത്രിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബ്രക്സിസ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പൂർണ്ണമായും നമുക്ക് മാറ്റാൻ കഴിയും.
4: ഇനി ഡോക്ടറെ, ഈ ഒരു ഹാബിറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് വീട്ടിൽ ചെയ്യാവുന്ന പരിഹാരങ്ങൾ, അതുപോലെ തന്നെ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം.
3: നമുക്ക് യോഗ പോലുള്ള റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ചൂട് പിടിപ്പിക്കുക, പിന്നെ ഉറക്കത്തിന് മുന്നിൽ കഫീൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക, പിന്നെ നല്ല രീതിയിൽ ഉറക്കം ശീലിക്കുക, പിന്നെ ജോ എക്സസൈസ് ഒക്കെ ചെയ്താൽ നമുക്ക് ഈ ബ്രക്സിസം കുറയ്ക്കാൻ പറ്റുന്നത്.
4: ഓക്കെ ഡോക്ടർ, എന്തായാലും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അല്ലേ ഓറൽ ഹാബിറ്റ്സ് ഉണ്ട്. നമ്മള് ചിലപ്പോൾ നല്ല പലപ്പോഴും നമ്മളത് കണ്ടില്ല എന്നടിക്കും, പിന്നീട് അത് ഒരുപാട് അല്ലേ ദന്ത പ്രശ്നങ്ങളിലേക്ക് വരും. ഓക്കെ ഡോക്ടർ, ഈ ഒരു ഓറൽ ഹാബിറ്റ്സിനെ കുറിച്ച് ഇത്രയും വിവരങ്ങൾ തന്നതിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.
3: താങ്ക് യു.
4: റേഡിയോ മക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്ക് ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് മെഡിടോക്കിൽ ഓറൽ ഹാബിറ്റ്സ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഓർത്തോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ നെവിൻ എബ്രഹാം ആൻഡ് ഓർത്തോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഹൗസ് സർജൻ ഡോക്ടർ അശ്വതി. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

കണ്ണുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447499491.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കണ്ണുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെൻ
3: 4 o'clock.

0: എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
1: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സീറോ ഡെലിവറി.
4: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
4: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012-58-6661.
4: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ರೇಡಿಯೋ ಕಫೆ. ದಿಸ್ ಈಸ್ ರೇಡಿಯೋ ಕಫೆ.
1: ഹലോ ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ് എന്തി എല്ലാവരും. വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് റേഡിയോ മാക്ഫാസ്റ്റ് ഒക്കെ വെച്ച് ഇനിയിപ്പോൾ 4 മണി കഴിഞ്ഞ് 5 മിനിറ്റായി റേഡിയോ കഫേയിലേക്ക് എത്തിയേക്കാം എന്ന് കരുതി 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഗുഡ് ഈവനിങ് ഒക്കെ അയച്ച് ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു ശ്രമത്തിലായിരിക്കും അല്ലേ. അപ്പം എന്തായാലും ഞാൻ ഇവിടെ ഹാജരായിട്ടുണ്ട്. എല്ലാവരെയും റേഡിയോ കഫേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ദീപ. അപ്പോൾ വേഗം തന്നെ 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മളുടെ റേഡിയോ കഫേയിൽ ജോയിൻ ചെയ്യാനായിട്ട് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ എല്ലാവരും വൈകുന്നേരം എന്താണ് പരിപാടി? വൈകുന്നേരം നല്ല ചൂട് ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ല, സവാള വടയോ പഴംപൊരിയോ അല്ലെ, അങ്ങനെയുള്ള. പ്രത്യേകിച്ച് മഴ സമയം എന്ന് പറയുമ്പോഴേക്കും വൈകുന്നേരം ചായയുടെ കൂടെ നമുക്കിഷ്ടമുള്ള ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കഴിച്ച് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ട് നമ്മൾ റേഡിയോ ഒക്കെ ആസ്വദിച്ച് ഒരു മണിക്കൂർ സമയം എന്ന് പറയുന്നത് നമ്മൾ മൊത്തത്തിലെല്ലാം കൊണ്ടും ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. 4 മണി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫ്രീ അല്ല, വീട്ടിലെ അത്യാവശ്യം ജോലികളും ഒക്കെ ഉണ്ട്, ജോലിക്ക് പോയിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ വീട്ടിലെ ജോലിയെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി 5 മണിക്ക് ശേഷമേ ബാക്കി എന്തോ ഉള്ളൂ എന്ന് കരുതി റേഡിയോ കഫെ കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നവരുണ്ട് എന്ന് എനിക്കറിയാം. എന്തായാലും രാജപ്പൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ആ, എത്തിയിട്ടുണ്ട്, സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, രാജപ്പൻ ചേട്ടൻ ഒരു സ്പെഷ്യൽ ഗുഡ് ഈവനിങ് തരുന്നു. അതുപോലെ തന്നെ ശക്തമായ കാറ്റ് വരുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് 8-ാം തീയതി അല്ലേ, 10-ാം തീയതി വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നതായി ഇപ്പം നമ്മുടെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായിട്ടുള്ള രീതിയിലുള്ള ചില്ലകളൊക്കെ വെട്ടിയൊതുക്കണം. അതുപോലെ അങ്ങനെയുള്ളത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അറിയിക്കുക. ഈ പരസ്യ ബോർഡും ഇലക്ട്രിക് പോസ്റ്റ് അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല കാറ്റ് വരുമ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കാറ്റും മഴയില്ലാത്ത സമയത്ത് നമ്മളുടെ വീട്ടിൻ്റെ വാതിക്കുകയാണെങ്കിലും അതൊക്കെ ഒന്ന് ശരിയാക്കി വയ്ക്കുക. പിന്നെ ഈ നമ്മുടെ ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ള അതൊക്കെ കാറ്റിൽ വീണുപോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ കയർ ഉപയോഗിച്ച് കെട്ടിവെക്കുക. ജനലുകളും വാതിലും

എന്ന് പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. ഹലോ ആശ ചേച്ചി, ഗുഡ് ഈവനിങ്. രാജപ്പൻ ചേട്ടൻ എന്താ വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാൻ? ഞാൻ മൂവാണ്ടം മാങ്ങാപ്പഴം പുളി ഉപ്പും മുളകുപൊടി ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ മഴയത്ത് വല്ല കാര്യമുണ്ടോ? മാങ്ങയും പുളി ഉപ്പും മുളകും ഒക്കെ വെച്ചിട്ട് കഴിക്കുക. 4 മണിക്ക് എല്ലാവരും ചായ കുടിക്കുമ്പോൾ അവിടെ നിന്ന് മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സൽമൈത, ഗുഡ് ഈവനിങ്. മാക്ഫാസ്റ്റ്, ഹായ് ദീപക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. സൽമൈത, ഗുഡ് ഈവനിങ്. അങ്ങനെ എല്ലാവരും പോരട്ടെ, ബാക്കിയുള്ളവർ സെയിം എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ പാട്ടിട്ടാലേ വരൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാട്ടിട്ട് കൊടുക്കാം. ആ ദീപു ചേട്ടൻ അല്ല, അനിലേട്ടൻ വന്നിട്ടുണ്ടോ? തെറ്റിപ്പോയി. ദീപുക്കുട്ടി എന്ന് എഴുതി ഞാനത് ദീപു ചേട്ടനായി. ദീപുക്കുട്ടി ഹായ് കോയി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അനിലേട്ടന് ഒരു ഗുഡ് ഈവനിങ്. അപ്പം ഇനി നമുക്ക് പാട്ടിലേക്ക് പോകാം. ഒരു പാട്ട് കേട്ടാലേ വരൂ എന്നുള്ള നിർബന്ധം പിടിച്ചിരിക്കുന്നവർക്ക് നമുക്കങ്ങനെ വാശിയൊന്നുമില്ല. നമ്മളങ്ങ് പാട്ട് കേൾപ്പിച്ചു കൊടുക്കുക, വരാനുള്ളവരൊക്കെ ഈ പാട്ടിൻ്റെ സമയത്ത് വരും. അപ്പം നമുക്കറിയാമല്ലോ ആരൊക്കെയാണ് പാട്ട് കേട്ട് വരുന്നത്. എനിക്ക് ഏകദേശം അറിയാം ആരൊക്കെയാണെന്നുള്ളത്. എന്നാലും ഒരു അട്ടിപൊള്ളി പാട്ട് കേട്ടിട്ട് വരാം. ഈ പാട്ടൊക്കെ കേട്ട നാൾ മറന്നു എന്നുള്ളതാണ്.

തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ. റേഡിയോ കഫേ. This is Radio Cafe. Cinema School.

പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലീന ചേച്ചി പാട്ട് തുടങ്ങിയപ്പോഴേ എത്തി. ഹായ് ഗുഡ് ഈവനിങ് ദീപ മോളെ എന്ന് പറഞ്ഞിട്ട് ലീന ചേച്ചി, ഗുഡ് ഈവനിങ് നിഷാന്ത്, എന്റെ ബെസ്റ്റി റീനയ്ക്ക് ഒരു ഗുഡ് ഈവനിങ് കൊടുക്കണം ദീപ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിഷാന്തിന്റെ ബെസ്റ്റി റീനയ്ക്ക് ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിഷാന്തിനും ഒരു ഗുഡ് ഈവനിങ്, എന്റെ ലേട്ടൻ ദീപു എന്ന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ ദീപു കുട്ടി, ഹായ്. ആ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും നമ്മള് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് റൗണ്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, സിനിമാ സ്കോപ്പാണ്. സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കും, വേഗം തന്നെ ഉത്തരം 9495730333 എന്ന നമ്പറിലേക്ക് അയക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഞാൻ സിനിമയുടെ കഥയൊക്കെ പറയാറുണ്ട്. ഇത് അത്രയൊന്നും ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല, പകരം ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ക്ലോസ് തരും. അത് വെച്ചിട്ട് ഏത് സിനിമയാണെന്ന് കണ്ടുപിടിക്കണം. ഫാസിൽ സംവിധാനം ചെയ്ത ഫിലിമാണ് കേട്ടോ. ഫാസിലാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരുപാട് പുതിയതുമല്ല, ഒരുപാട് പഴയതുമല്ല. അതായത് 80s ഒരു സിനിമയാണ്, 84 മറ്റോ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് ഫാസിൽ സംവിധാനം ചെയ്തതാണ്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ മോഹൻലാൽ ഉണ്ട്. ഓക്കെ, ഫാസിൽ സംവിധാനം ചെയ്ത സിനിമയാണ്, നായകൻ മോഹൻലാൽ ആണ്. 84 ഇറങ്ങിയ സിനിമയാണ്. ഈ സിനിമയ്ക്ക് കേരള സംസ്ഥാന സർക്കാരിന്റെ മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴിൽ ഈ ഫിലിം റീമേക്ക് ചെയ്തിട്ടുണ്ട്. പൂവേ പൂച്ചൂടവ എന്നുള്ള പേരിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ അഭിനയിച്ച നായകന്റെ നായികയുടെയൊക്കെ, അതായത് മോഹൻലാലൊക്കെ അഭിനയിച്ച ക്യാരക്ടറിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. മോഹൻലാലിന്റെ ശ്രീകുമാർ എന്നാണ് ആ ഒരു സിനിമയിലെ ക്യാരക്ടർ നെയിം. അതുപോലെ ഇതിലെ നായിക ഞാനിപ്പോ പറയത്തില്ല, ഗേളി മാത്യു എന്നാണ് നായികയുടെ ക്യാരക്ടറിന്റെ പേര്. വളരെ റയറായിട്ട് നമ്മൾ കേട്ടിരിക്കുന്ന പേരാണ് ഗേളി മാത്യു എന്നുള്ളത്. അപ്പൊ അത് കേൾക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ ലാലേട്ടൻ ശ്രീകുമാറായിട്ടും നായിക ഗേളി മാത്യു ആയിട്ടും അഭിനയിച്ച സിനിമ ഏതാണ് എന്നുള്ളത്. നിഷാന്ത് തെറ്റിപ്പോയി. യെസ്, നമ്മുടെ ലീന ചേച്ചി, വെരി ഗുഡ്, കറക്റ്റ് ആൻസറുമായിട്ട് ലീന ചേച്ചി എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മോഹൻലാലിന്റെ പേര് ശ്രീകുമാർ, നായികയുടെ പേര് ഗേളി മാത്യു, പിന്നെ ഇതിലുള്ളത് കുഞ്ഞുഞ്ഞമ്മ തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരു നായിക, പഴയകാല നായിക, അതും ഞാനിപ്പോ പേര് പറയില്ല. ഓക്കെ, അടുത്തത് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് റിൻസൻ ചേട്ടനോ. ഹായ് ദീപാജി, ഞാൻ ഇന്ന് ഗെയിമിലുണ്ട്, റിൻസൻ ചാലക്കുടി. അപ്പൊ എന്തായാലും ഫിലിമും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, റിൻസൻ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുന്ന ഉറപ്പാണല്ലോ, കറക്റ്റ് ആൻസർ. റിൻസൻ ചേട്ടൻ എവിടെയായിരുന്നു? റിൻസൻ ചേട്ടാ ജോലിയുടെ തിരക്കൊക്കെ കൊണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലീന ചേച്ചി, സെക്കൻഡ് റിൻസൻ ചേട്ടൻ, തേർഡ് വന്നിരിക്കുന്നത് നമ്മുടെ ഷീജ ചേച്ചിയാണ്. ഷീജ ചേച്ചി, കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ, സൂപ്പർ. അപ്പൊ ഇവർക്ക് മൂന്നുപേർക്കാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പൊസിഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആകാശെ കറക്റ്റ് ആൻസർ, രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ, അടുത്തത് നമ്മുടെ ഷീബ ചേച്ചി എന്തായാലും ഓടി എത്തിയിട്ടുണ്ട്, കറക്റ്റ് ആൻസർ. അന്ന ചേച്ചി കറക്റ്റ് ആൻസർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ആണ്. നിഷാന്ത് അറിയത്തില്ല.

സൽമൈത കറക്റ്റ് ആൻസർ, ലക്ഷ്മിപ്രിയ ചേച്ചി കറക്റ്റ് ആൻസർ, ആശ ചേച്ചി കറക്റ്റ് ആൻസർ, ലിസി ചേച്ചി, ഓ ലിസി ചേച്ചി പിന്നെ എല്ലാവരെക്കാട്ടിലും അതൊക്കെ മേലെ, അതായത് നടി നടൻ എല്ലാവരുടെയും പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ. അടുത്തത് വർഷം മാറ്റി പറയണം, 1984-85 ഓക്കെ, അത് തന്നെയാണ് ഫെബ്രുവരി ഓഫ് ഫിഫ്ത് മാസം വരെ കേട്ടോ നമ്മൾ റിൻസൻ ചേട്ടൻ അയച്ചിരിക്കുന്നത്. ലേഖ ചേച്ചി കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ശ്രീകുമാർ, ഗേളി മാത്യു, കുഞ്ഞുഞ്ഞമ്മ തോമസ്, മോഹൻലാലിന്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നദിയ മൊയ്തു ആണ്. അപ്പൊ ഇനിയിപ്പോ കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ല. പത്മിനിയാണ് ആ പഴയകാല നടി എന്ന് ഞാൻ പറഞ്ഞത്. അനിലേട്ടാ കറക്റ്റ് ആൻസർ ആണ്. ആദ്യമേ തോന്നിയിരുന്നു നമ്മുടെ ലിസ ചേച്ചി, അതാണ്, നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാം, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കുള്ള കൈയ്യടി ഞാൻ തരട്ടെ, എന്നിട്ട് ഞാൻ ആൻസർ പറയും. ഇനിയിപ്പോ ആൻസർ പറയേണ്ട ആവശ്യമില്ല, എന്നാലും കൈയ്യടി തന്നിട്ട് നമ്മൾ പറയണല്ലോ. യെസ്, നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് എന്ന ഫിലിമാണ് അത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. റാണി ചേച്ചി കറക്റ്റ് ആൻസർ ആണ്. വന്നപ്പോഴേക്കും താമസിച്ചു പോയി ഇന്ന് ടൈപ്പ് ചെയ്തപ്പോ ലിസി ചേച്ചി. കുഴപ്പമില്ല കേട്ടോ ലിസി ചേച്ചി, എന്തായാലും കറക്റ്റ് ആൻസർ അറിയായിരുന്നല്ലോ, എല്ലാവർക്കും അറിയായിരുന്നു. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ഞാൻ ഒന്ന് രണ്ട് ക്ലൂ തരാം. ഇത് ഫാസിലിന്റെ തന്നെയാണ് കഥ, അതുപോലെ തിരക്കഥ, കഥയും തിരക്കഥയും ഫാസിലിന്റേതാണ്. സത്യനന്ദിക്കാടാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്, പിന്നെ ഫാസിലാണ് നിർമ്മിച്ചിരിക്കുന്നതും. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റിലത്തെ ക്ലൂ എന്ന് പറയുന്നത്. നല്ല പാട്ടുകളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ഇതിനകത്തെ ഒരു ക്യാരക്ടറിന്റെ പേര് ഞാൻ പറഞ്ഞ വിജയഭാസ്കർ എന്നാണ് ഇതിന്റെ നായകന്റെ ക്യാരക്ടറിന്റെ പേര്, വിജയഭാസ്കർ. ഓഫ്, ഈ റിൻസൻ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ റിൻസൻ ചേട്ടൻ ഒന്നും കേൾക്കണ്ട, ഇതെങ്ങനെ ഈ തലയിൽ ഓർത്ത് വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. കറക്റ്റ് ആൻസർ റിൻസൻ ചേട്ടാ, കറക്റ്റ് ആൻസർ വിജയഭാസ്കർ എന്നാണ് നായകന്റെ പേര്. നായികയുടെ പേര് ഹേമ എന്നാണ്. വിജയഭാസ്കറും ഹേമ, ഇവർ രണ്ടുപേരാണ് നായകനും നായികയും. പിന്നെ ഇതിലൊരു കുര്യാക്കോസ് ഉണ്ട്. ആ കുര്യാക്കോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് വിളിക്കുന്ന ഒരു സ്ലാങ് ഉണ്ട് കേട്ടോ. ആ സ്ലാങ് കേൾക്കുമ്പോൾ തന്നെ നമുക്കിത് ഏത് സിനിമയാണെന്ന് മനസ്സിലാകും. കുര്യാക്കോസേ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒരമ്മച്ചി വിളിക്കുന്നുണ്ട്. അപ്പം ഇനിയും സിനിമ പേര് പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിനകത്ത് ശിവരാമൻ നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. പിന്നെ അതുപോലെ സിസ്റ്റർ ഉണ്ട്, ഒരു മെറ്റിൽഡ എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റർ ഉണ്ട്. മെറ്റിൽഡയൊക്കെ വളരെ വളരെ അപൂർവ സിനിമകളിൽ നമ്മൾ കേൾക്കുന്ന പേരാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പേര് ഓർമ്മ കിട്ടും എന്നുള്ളതാണ്. ലിസി ചേച്ചിയാണ് സെക്കൻഡ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. വെരി ഗുഡ് ലിസി ചേച്ചി, കറക്റ്റ് ആൻസർ. ഇനി ലീന ചേച്ചി. ലീന ചേച്ചി അപ്പോഴും വിട്ടുകൊടുക്കുന്നില്ല, ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഞാൻ നേടിയിരിക്കും എന്നുള്ള വാശിയിലാണ് ലീന ചേച്ചി. കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ലീന ചേച്ചി തേർഡ് പ്രൈസ്. അപ്പൊ റിൻസൻ ചേട്ടൻ, ലിസി ചേച്ചി, ലീന ചേച്ചി, ഇങ്ങനെയാണ് അടുത്ത റൗണ്ട്, അതായത് നമ്മളുടെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഷീജ ചേച്ചി കറക്റ്റ് ആൻസർ. അടുത്തത് റാണി ചേച്ചി കറക്റ്റ് ആൻസർ ആണ്. രാജപ്പൻ ചേട്ടൻ ഏതാ പറഞ്ഞത്? അതല്ലല്ലോ, അതല്ല ആൻസർ. ഒന്നും കൂടി ഒന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. വിജയഭാസ്കർ നായകനാണ്, നായികയുടെ പേര് ഹേമ. പിന്നെ രണ്ട് കുട്ടികൾ ഇതിലുണ്ട് ഈ സിനിമയിൽ, അതായത് സുധിയും അനുവും. സുധി എന്നൊക്കെ നമ്മൾ ശരിക്കും അനീതി പ്രാവലാണ് സുധി, നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കുഞ്ചാക്കോ ബോബന്റെ പേരാണ്. അത് തന്നെയാണ് ഇത്, അതിർക്കും മുന്നേയുള്ള സിനിമയല്ലേ. അപ്പം അതിൽ ആ രണ്ട് കുട്ടികളുടെ പേരാണ് സുധിയും അനുവും എന്നുള്ളത്. അവർ സഹോദരരാണ് രണ്ടുപേരും. അപ്പം അതുകൊണ്ട് അത് ഞാൻ കഥ പറയുന്നില്ല എന്ന് വിചാരിച്ചു, കാരണം കഥ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമല്ലോ. ലിസി ചേച്ചി, ലിസി ചേച്ചിയുടെ ഉത്തരം ഞാൻ വായിച്ചു, ഇനി ലിസി ചേച്ചിയോടെ ടൈപ്പ് ചെയ്യാണ്. ആകാശേ കറക്റ്റ് ആൻസർ. ആ, അതൊക്കെ എനിക്ക് മനസ്സിലായി, തിരുത്താണെന്നൊക്കെ ലിസി ചേച്ചി. ഓക്കെ, അപ്പൊ ഇനി ആരൊക്കെയാണ് ആൻസർ പറയുന്നത്? ഇനി ഇതിൽ കൂടുതൽ ക്ലൂ എങ്ങനെയാ? ഷീബ ചേച്ചി കറക്റ്റ് ആൻസർ. ഷീബ ചേച്ചി കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മമ്മൂട്ടിയും പ്രിയാരാമനുമാണ് നായകനും നായികയും. മമ്മൂട്ടി, പ്രിയാരാമൻ. സൽമൈത കറക്റ്റ് ആൻസർ ആണ്. നിഷാന്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ടേക്ക്, ഞാനാണ് ആ ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങോട്ട് ഇട്ടിരിക്കുന്നത്. മമ്മൂട്ടി, പ്രിയാരാമൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കവിയൂർ പൊന്നമ്മ, ഇന്നസെന്റ്, സുകുമാരി ഉണ്ട്, അതുപോലെ കൽപ്പന, അങ്ങനെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. കോമഡിക്ക് കോമഡി ഉണ്ട്. പിന്നെയെങ്കിലും ഉത്തരം പറയൂ, ഇനി ആരൊക്കെയാണ് ഉത്തരം പറയാൻ പോകുന്നത്? എല്ലാവരും അത്യാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ, ബാക്കിയുള്ളവർക്കൊന്നും കിട്ടിയില്ലേ എന്ന് എനിക്കറിയില്ല. പിന്നെ അതിനകത്ത് ചിപ്പിയുണ്ട്, ചിപ്പി പക്ഷെ കുറച്ച് ഉള്ളൂ. അതിനകത്ത് മമ്മൂട്ടിയുടെ പെങ്ങളായിട്ടാണ് ചിപ്പി അഭിനയിക്കുന്നത്. നല്ല പാട്ടുകളുണ്ട് അതില്. ഇനി ആരൊക്കെ ആൻസർ പറയുന്നുണ്ട്? ഗിരീഷ് പുത്തഞ്ചേരിയാണ് പാട്ടുകൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത്. ജെറി അമൽദേവ് ആണ്
സംഗീതം കൊടുത്തിരിക്കുന്നത്. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ, രാജപ്പൻ ചേട്ടൻ ഇപ്പൊ കിട്ടി കറക്റ്റ് ആൻസർ. ഞാൻ ക്ലാപ്പ് തന്നിരുന്നു എന്നൊരു സംശയം, എന്തായാലും ക്ലാപ്പ് അടിച്ചിട്ടെ. നിഷാന്ത്, നിഷാന്ത് കറക്റ്റ് ആൻസർ, വെരി ഗുഡ്. അങ്ങനെ അവസാനം ഉത്തരം കിട്ടി. അപ്പൊ എന്താണ് ഉത്തരം? നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ഫിലിമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിൽ കുര്യാക്കോസേ ഞാൻ ഒരുങ്ങ അമ്മച്ചി എന്ന് പറഞ്ഞിട്ട് ഇന്നസെന്റിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, പെണ്ണ് കാണാൻ പോയി എത്ര പ്രാവശ്യം പോയില്ലേ, പോവാൻ സമ്മതിക്കത്തില്ലല്ലോ, അപ്പോഴേക്കും വന്ന് വിളി വരും വിളിച്ചോണ്ട് പോകാനായിട്ട് കുര്യാക്കോസിനെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമയാണ്. അനിലേട്ടൻ കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ എല്ലാരും കറക്റ്റ് ആൻസർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി ഒന്ന് ആഘോഷിക്കാനായിട്ട് ഒരു പാട്ട് കേട്ടിട്ട് വരാം. എന്നിട്ട് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്, ഹൈഡ് ആൻഡ് സീക്ക് റൗണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് സിനിമാ സ്കോപ്പ് രണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞ് നിർത്തി, കാരണം പാട്ടുകൾ പലരുടെയും കഴിഞ്ഞ റൗണ്ടിലൊക്കെ കുറച്ചല്ലേ കേൾപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ബാക്കി റൗണ്ട്സ് ഒക്കെ തീർക്കണം, എന്നാലേ എല്ലാവരുടെയും പാട്ടുകൾ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും അടുത്ത പാട്ടിലേക്ക് പോകാം. അപ്പോഴേക്കും ഹൈഡ് ആൻഡ് സീക്കുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
0: റേഡിയോ കഫേ. This is Radio Cafe.

അങ്ങനെ നമ്മള് ഹൈഡ് ആൻഡ് സീക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജപ്പൻ ചേട്ടന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, അടുത്ത സെഗ്മെന്റിൽ മൂന്ന് ചോദ്യമെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെന്താണ് ഉൾപ്പെടുത്താമല്ലോ. ഷംസുദിനിക്ക, ഗുഡ് ഈവനിങ്, ഞാൻ എത്തി. ഓക്കെ ഷംസുദിനിക്ക, അപ്പൊ എന്തായാലും ഷംസുദിനിക്കയും കൂടി എത്തിയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ചോദ്യം അങ്ങ് തുടങ്ങാം. വളരെ ബാലിശ്യമായി മാത്രമേ ചിന്തിക്കാവുള്ളൂ, കുസൃതി ചോദ്യമാണ്, സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല. അപ്പൊ ഒരുപാടങ്ങ് ബുദ്ധി ഉപയോഗിക്കേണ്ട, സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നു. ഇത് കേട്ട് കഴിയുമ്പോൾ പലരും വേറെ പണിയൊന്നുമില്ലേ ഈ ചളി ചോദ്യമായിട്ട് എന്തിനൂടെ വന്നിരിക്കുന്നു എന്ന് ചോദിക്കുമായിരിക്കും. പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്നവരുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചോദ്യം എടുത്തിരിക്കുന്നത്. ഓക്കെ, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ശരി, ഒന്നാമത്തെ ചോദ്യം ഇതാണ്, പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പലരും പറയും പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കണം സഞ്ചരിക്കണം എന്ന്, പക്ഷെ പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ. എന്താണ് കാരണം? എന്താണ് കാരണം പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കുസൃതി ചോദ്യമാണ്, അതനുസരിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. വേഗമായിക്കോട്ടെ, എനിക്കല്ലെങ്കിലും അറിയാം. ആദ്യം തന്നെ ഉത്തരം പറയുന്നത് നമ്മുടെ രാജപ്പൻ ചേട്ടനായിരിക്കും എന്നുള്ളത്. കറക്റ്റ് ആൻസർ, രാജപ്പൻ ചേട്ടൻ, ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു പാലപ്ര. നെക്സ്റ്റ് നമ്മൾ വിചാരിക്കാത്ത ആളാണ് കേട്ടോ ഉത്തരം പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ലിസി ചേച്ചിയാണ്. കറക്റ്റ് ആൻസർ ലിസി ചേച്ചി, കറക്റ്റ് ആൻസർ. ഇതൊക്കെ അല്ല അറിയായിരുന്നോ? മൂന്നാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് രണ്ടു പേരാണ്. ഒന്ന് നമ്മുടെ അന്ന ചേച്ചി, ദുബായിക്കാരിയുടെ ഒരവസ്ഥ ഞാൻ ആലോചിക്കുക, ദുബായിലിരുന്ന് ഇതൊക്കെ ആലോചിക്കണമല്ലോ എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ അന്ന ചേച്ചി, അതുപോലെ ആശ ചേച്ചി, രണ്ടു പേർക്കും മൂന്നാം സമ്മാനം നിങ്ങൾ പങ്കിട്ടെടുക്കണം കേട്ടോ. ആശ ചേച്ചി കറക്റ്റ് ആൻസർ. ആകാശ് ചീറ്റി പോയോ? ഒരു ആദ്യത്തെ ചോദ്യം തന്നെ എല്ലാവർക്കും അറിയാലോ. കറക്റ്റ് ആൻസർ ഷീജ ചേച്ചി. ഷീജ ചേച്ചിയാണ് ഇതുപോലെയുള്ള അവസ്ഥകളിൽ എന്നെ ചിലപ്പോ ഒക്കെ രക്ഷിക്കുന്നത്. അങ്ങനെയല്ല, പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? മുടിയല്ലേ പിന്നിടുന്നതെന്ന്. അമ്മേ ഗീത ചേച്ചി കറക്റ്റ് ആൻസർ. ലേഖ ചേച്ചി കറക്റ്റ് ആൻസർ. നിശാന്ത് കറക്റ്റ് ആൻസർ. കണ്ട നിശാന്തൊക്കെ പഠിച്ചു. ഷീബ ചേച്ചി കറക്റ്റ് ആൻസർ. റാണി ചേച്ചി ഇതായിരിക്കും, കാരണം ഞാനല്ലേ ചോദിക്കുന്നത്, അപ്പൊ അതായിരിക്കും. ആ ഒരു ലെവലിലേക്ക് റാണി ചേച്ചി ഇറങ്ങി വന്നു എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ റാണി ചേച്ചി. അന്ന ചേച്ചി അവിടെ നിന്ന് ചിരിക്കട്ടോ. ഇത് ഇങ്ങനെ ഒരു ഒരു ആർക്ക് കിട്ടും ഇത്ര പ്രവാസിയായിരുന്നിട്ട് അവിടെ ഇരുന്ന് ഇത്ര ആഹ്ലാദിക്കാനായിട്ട്? അതാണ്. അപ്പൊ ഞാൻ ഉത്തരം പറയുന്നതിന് മുൻപ് എല്ലാവർക്കും ഒരു ക്ലാപ്പ് തരട്ടെ. ഞാൻ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ നിങ്ങളൊക്കെ ഉത്തരം പറഞ്ഞു എന്നുള്ളതാണ്. റിൻസൻ ചേട്ടൻ്റെ ഒന്നും ഉത്തരം വന്നില്ല എനിക്ക്, കാരണം റിൻസൻ ചേട്ടനൊക്കെ നമ്മളുടെ ക്ലാസ്സിൽ കയറാത്തത് കൊണ്ട് അത് ഏത് രീതിയിൽ ചിന്തിക്കണമെന്ന് അറിയില്ല എന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കും. സൽമൈത്ത കറക്റ്റ് ആൻസർ. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഴക്കവും പഴക്കവും വന്നു എന്നുള്ളതാണ്, അപ്പം അതുകൊണ്ട് നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആൻസർ ഷൈജ ചേച്ചി, കറക്റ്റ് ആൻസർ. പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് എന്ത് സംഭവിക്കും? ആ പിന്ന് കാലിൽ കുത്തിക്കയറി വേദന എടുക്കില്ലേ? വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകണോ? അതുകൊണ്ടാണ് നമ്മൾ പിന്നിട്ട വഴികളിലൂടെ നടക്കരുത് നടക്കരുത് എന്ന് പറയുന്നത് കേട്ടോ. അതിലേട്ടാ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത്. ആ ശംസദിനൊക്കെ എല്ലാം കഴിഞ്ഞപ്പോൾ കാലിൽ കൊള്ളും പിന്നല്ലാണ്ട് ഷീജ ചേച്ചി എന്തോ ഒരു സ്റ്റിക്കറായിട്ട് വന്നിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ ഈശ്വരാന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒറ്റ വിരൽ കൊണ്ട് അഞ്ചാറ് പേരെ മുകളിൽ എത്തിക്കാൻ കഴിയും. സൂപ്പർമാനല്ല, സ്പൈഡർമാനല്ല, പിന്നെ ആര്? ഒറ്റ വിരൽ കൊണ്ട് അഞ്ചാറ് പേരെയൊക്കെ, അഞ്ചാറ് പേരെ കൂടുതലൊക്കെ മുകളിൽ എത്തിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. യെസ്, കണ്ടോ ഷീജ ചേച്ചി. ആദ്യത്തെ ആൻസർ കിട്ടിയില്ലെങ്കിലും അടുത്ത ആൻസറിൽ ഷീജ ചേച്ചി പിടിച്ചു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു, അന്ന ചേച്ചി അടുത്ത ഉത്തരവായിട്ട് വരുന്നുണ്ട്. അന്ന ചേച്ചിക്കാണ് സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. മൂന്നാമത് ആകാശ്. മൂന്ന് പേർക്കും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. പിന്നെ സൽമൈത്ത ഒട്ടും പുറയിലല്ല കേട്ടോ. സൽമൈത്തയും കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിശാന്തേ, എന്താണിത്? ലിസി ചേച്ചി കറക്റ്റ് ആൻസറാണ്. രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ. കണ്ട അനിലേട്ടനൊക്കെ എങ്ങനെ പുരോഗമിച്ചു നോക്കിയേ. കറക്റ്റ് ആൻസർ. ഒറ്റ വിരൽ കൊണ്ട് അഞ്ചാറ് പേരെയൊക്കെ, അതിൽ കൂടുതലാണല്ലേ മുകളിൽ എത്തിക്കാൻ കഴിയും. സൂപ്പർമാനല്ല, സ്പൈഡർമാനല്ല, പിന്നെ ആരാണ് ഞാൻ? റാണി ചേച്ചി കറക്റ്റ് ആൻസർ. നിങ്ങളുടെ ആ ഒരു എനിക്ക് അഭിമാനമുണ്ട്, കാരണം എത്ര പെട്ടെന്നൊക്കെ ഉത്തരം പറയാന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം എത്ര നാളത്തെ നമ്മുടെ കഠിന പരിശ്രമത്തിന്റെ ഫലമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ഉത്തരം പറയാൻ ശീലിച്ചതല്ലേ. കണ്ടോ, തൊടുപുഴ ആശ്ചര്യക്കൊക്കെ റേഡിയോ കഫേയിൽ വരുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ എത്രത്തോളം മിടുക്കിയെന്ന് നോക്കിയേ ഉത്തരം പറഞ്ഞു പറഞ്ഞു. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ.
ഷീബച്ചേച്ചി, കറക്റ്റ് ആൻസർ. ഷീബച്ചേച്ചിയാണ് ജോലിയൊക്കെ കഴിഞ്ഞ് ഓടി വന്നതാണ്. എന്നിട്ട് ഇപ്പൊ വിചാരിക്കും ഇതിനൊക്കെ ഉത്തരം പറയാനാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത്. ഷൈജ ചേച്ചി കറക്റ്റ് ആൻസർ, ലേഖ ചേച്ചി കറക്റ്റ് ആൻസർ. അപ്പൊ ഒറ്റ വിരൽ കൊണ്ട് അഞ്ചാറ് പേരെ മുകളിൽ എത്തിക്കാൻ കഴിയും. സൂപ്പർമാൻ അല്ല, സ്പൈഡർമാൻ അല്ല, പിന്നെ ആര് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ആ ക്ലാപ്പ് ഞാൻ കൊടുത്തിട്ട് ഞാൻ ഉത്തരം പറയാം. ഒറ്റ വിരൽ കൊണ്ട് മുകളിൽ എത്തിക്കും, അതുപോലെ തന്നെ താഴെ കൊണ്ട് ഇറക്കുകയും ചെയ്യും. ലിഫ്റ്റ്, ലിഫ്റ്റ് ആണ് ശരി ഉത്തരം. എല്ലാവരും ലിഫ്റ്റ് പറഞ്ഞു. ലിഫ്റ്റ് പറഞ്ഞ എല്ലാവർക്കും ഞാൻ വലിയ വലിയ കൈയടികൾ തന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിന്, മൂന്നാമത്തെ ചോദ്യം ഇപ്പൊ ഞാൻ ഇത് അടുത്ത മൂന്നാമത്തെ ചോദ്യം വളരെ വളരെ വളരെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ ചോദ്യമാണ്. ആ രീതിയിലേ ചിന്തിക്കാവുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാം. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടോ. നിശാന്ത്, അയ്യോ സൂപ്പർ ആക്കിയതാണോ എന്നറിയില്ല. ഒരാൾക്ക് ഇത് അങ്ങനെയുള്ള ഉത്തരമല്ല കേട്ടോ, ആ രീതിയിൽ ചിന്തിക്കാവുള്ളൂ. ഒരാൾക്ക് ഷർട്ട് അയൺ ചെയ്യണം, പക്ഷെ കറണ്ട് ഇല്ല, എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അനിൽ ചേട്ടാ പറയൂ. അനിലേട്ടാ, ഒരാൾക്ക് ഷർട്ട് അയൺ ചെയ്യണം, പക്ഷെ കറണ്ട് ഇല്ല. നിങ്ങൾക്കും നാളെ ഇത് പ്രയോഗിക്കാം. അനിലേട്ടനൊക്കെ ഷർട്ട് നിൽക്കുന്ന സമയത്ത് കറണ്ട് ഇല്ല, അപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഇതിനാരായിരിക്കും ഫസ്റ്റ് എന്ന ആൻസർ പറയുന്നത് എന്ന് ഞാൻ കേൾക്കാൻ അല്ല കാണാൻ ഇങ്ങനെ കണ്ണും തല്ല ഇരിക്കുക. ഇവിടെ ഒരാൾക്ക് ഷർട്ട് അയൺ ചെയ്യണം, പക്ഷെ കറണ്ട് ഇല്ല, എന്ത് ചെയ്യും എന്നുള്ളതാണ്. ചിന്തിക്കൂ, ദുബായിലിരുന്ന് അന്ന ചേച്ചി ചിന്തിക്കൂ. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ബോക്സ് ഒന്ന് നോക്കൂ, കറണ്ട് ഉണ്ടോ എന്ന് നോക്കൂ. ശംസുദിനിക്ക ലിഫ്റ്റ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ശരി, ഷൈജ ചേച്ചി ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഷൈജ ചേച്ചിക്ക് കിട്ടി, ഓ അന്ന ചേച്ചിക്ക് കിട്ടി, ലീന ചേച്ചിക്ക് കിട്ടി, എല്ലാരും ടൈപ്പിംഗ് ആണ്. ഇവരിൽ ആരുടെ ആണ് പെട്ടെന്ന്? ലിസി ചേച്ചി വന്നിട്ടുണ്ട്. തേക്കാതെ ഇടും, ചിരട്ട കത്തിച്ച് തേക്കും. വളരെ സീരിയസ് ആയിട്ട് അന്ന ചേച്ചി, ചിരട്ട കത്തിച്ച് തേപ്പോട്ടിയിലിട്ടാലും തേക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ലെവലിലേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ടാണ്. ഒന്നും കൂടി ഒന്ന് ആലോചിക്കേ. ഒരാൾക്ക് ഷർട്ട് അയൺ ചെയ്യണം, പക്ഷെ കറണ്ട് ഇല്ല, എന്ത് ചെയ്യുന്നുള്ളതാണ്. ലിസി ചേച്ചി ചൂണ്ടിയൊന്നും കാണിക്കണ്ട, തെറ്റാത് പൊട്ട തെറ്റ്. അന്ന ചേച്ചി ആണെങ്കിൽ ദുബായില് ചിരട്ട കത്തിച്ച് തേപ്പൊട്ടിയിലിട്ട് തേക്കാനായിട്ടിരിക്കയാണ്. ഇനി ആരോ ഷൈദ ചേച്ചി അവിടെ എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. റാണി ചേച്ചി ടൈപ്പ് ചെയ്യുന്നുണ്ട്, സൽമൈത്ത് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഒരാളെങ്കിലും ശരി ഉത്തരം അയക്കുമോ വേഗം? എന്നിട്ട് വേണം എനിക്ക് എന്റെ കൈയുടെ ഫ്രീ ആണ്, ഒരു കൈയടി തരാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അതായത് ചിന്തിക്കണം, അയൺ ബോക്സ് എന്താ ചെയ്യുന്നത്? അയൺ ബോക്സ് നമ്മൾ തേക്കണം എന്നുണ്ടെങ്കിൽ കറണ്ട് വേണം. കറണ്ട് വന്നു കഴിഞ്ഞാൽ അതിൽ എന്താവണം? കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ എന്താവണം? അപ്പൊ അതാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയൊക്കെ ചോദിക്കണം, അല്ല ചിന്തിക്കണം. റാണി ചേച്ചി, ഓ എനിക്ക് വയ്യ, കറക്റ്റ് ആൻസർ. റാണി ചേച്ചി പൊളിച്ചു, സൂപ്പർ. ഇതിന് ഞാൻ എത്ര കൈയടി തന്നാലും മതിയാവില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ റാണി ചേച്ചി ചേരാനല്ലോ, റാണി വർഗീസ് ആൻഡ് നല്ലു ചേരാനല്ലോ. ആ ലാസ്റ്റത്തെ ഒന്ന് മാറ്റി, ഒരു ഇത്തിരി കൂടി മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ. എന്നാലും ഇത് ഞാൻ 100-ൽ 100 മാർക്ക് തരും കേട്ടോ. ലേഖ ചേച്ചി, ടീഷർട്ട് ഇട്ടാൽ മതി ദീപ, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്ന്. ഷൈജ ചേച്ചി ഇത്രയും നേരം ടൈപ്പ് ചെയ്തപ്പോൾ ഞാൻ വളരെ ആഗ്രഹിച്ചു ഉത്തരമായിരിക്കും എന്ന്. കിട്ടിയില്ലടാ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ്. ഓ അടുത്തത് സൽമൈത്ത, വെരി ഗുഡ്. കണ്ടോ, സൽമൈത്തൊക്കെ ഫസ്റ്റ് ബെഞ്ചിലോട്ട് കയറി ഇരിക്കും ഇവിടെ. എന്നിട്ട് മറ്റുള്ളവർക്ക് ഇനി നമ്മൾ അടുത്തതിൽ പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് ഈ ഉത്തരം കണ്ടുപിടിക്കണം എന്നുള്ളത്. അനിലേട്ടൻ എന്തോ ഡിലീറ്റ് ചെയ്തു. രാജപ്പൻ ചേട്ടൻ, രാജപ്പൻ ചേട്ടൻ പകുതി ശരിയായി, ബാക്കിയും കൂടി പോരട്ടെ. ലിസി ചേച്ചി ഷർട്ട് ഇടാതെ പോകുന്നു, അത് ശരി. ഷീജ ചേച്ചിയും പകുതി ശരിയാക്കി കേട്ടോ, പകുതി ഇങ്ങോട്ട് വരണം. അന്ന ചേച്ചി അത് വേണം. അപ്പം അതിന്റെ ബാക്കി ഒരു ഇത്തിരിയും കൂടി ഉണ്ട്. നിശാന്ത് അറിയത്തില്ല. അനിലേട്ടൻ വെയിലത്തിട്ടിട്ട് കൊണ്ടുപോകുന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഞാനൊരു കയ്യടി കൊടുക്കട്ടെ. ഇനി ഇതിന്റെ ഉത്തരം പറഞ്ഞു കഴിയുമ്പോഴാണ് അത് കറക്റ്റാണ് ലിസി ചേച്ചി. ഊഹ്, എന്റെ അമ്മ ഷീബ ചേച്ചിയൊക്കെ വളരെ അതൊക്കെ മേലെയൊക്കെ പോയിരിക്കുന്നത്. കുസൃതി ചോദ്യം, എനിക്ക് ഒട്ടും കിട്ടില്ല എന്ന് ലീന ചേച്ചി. ഓക്കെ കുഴപ്പമില്ല, ഷീജ ചേച്ചി കറക്റ്റ് ആൻസർ ആണ് കേട്ടോ, ഏകദേശം. ഓക്കെ ഞാൻ പറയാൻ പോവാണ്, ഉത്തരം ഞാൻ പറയാൻ പോവാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല, നേരെ പാട്ടിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ ഒരാൾക്ക് ഷർട്ട് അയൺ ചെയ്യണം, പക്ഷെ കറണ്ട് ഇല്ല, എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നമുക്കൊരു
നമുക്കൊരു കാര്യം ചെയ്യാൻ വരുമ്പം അതിന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താ ദേഷ്യം വരും അല്ലെ, നമ്മൾ ചൂടാവും. നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണോ എന്താണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ചൂടാവും. നമ്മൾ ചൂടായിക്കൊണ്ട് മാത്രം മതിയോ, നമ്മൾ ഒരാളോട് ചൂടാകുമ്പോൾ അയാളെ തിരിച്ച് എന്ത് ചെയ്യും, നമ്മളോടും ചൂടാവും. അപ്പൊ നമ്മൾ ചൂടാകുമ്പോൾ അയൺ ബോക്സ് അത് കേട്ട് നിൽക്കില്ല, അയൺ ബോക്സ് ചൂടാവും. അപ്പൊ ആ ചൂടുകൊണ്ട് നമ്മൾ ഷർട്ട് തേച്ചിട്ട് ഇട്ടുകൊണ്ട് പോകും എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. ഇത് ഞാൻ സത്യം പറഞ്ഞ ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ റേഡിയോ കഫേയിൽ നിങ്ങളോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോദിച്ച ചോദ്യമാണ്. ബാക്കിയുള്ള ട്രോളുകൾ ഞാൻ നേരിടാൻ തയ്യാറാണ്. അയൺ ബോക്സിനോട് ചൂടാകുന്ന പറഞ്ഞിട്ട് ഷൈജ ചേച്ചി വന്നിട്ടുണ്ട്. ഷീജ ചേച്ചിയുടെ ഒരു സ്റ്റിക്കർ, ഓ എനിക്ക് സൂപ്പർ അമ്പമ്പോ എന്ത് ഉത്തരൊക്കെ എന്ന് പറഞ്ഞിട്ട് നിശാന്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. റാണി ചേച്ചി എന്റെ പൊന്നോ സമ്മതിക്കണം. ആരെ, റാണി ചേച്ചിയാണ് സമ്മതിക്കേണ്ടത്, ഫസ്റ്റ് പ്രൈസ് അടിച്ചോണ്ട് പോയില്ലേ. ശരി, അപ്പൊ ഇന്നത്തെ നമ്മുടെ അംഗം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മാറിയിട്ട് എല്ലാവരുടെയും കലകൾ തിരിച്ചറിയാനുള്ള സമയമാണ്, കഴിവുകൾ തിരിച്ചറിയാനുള്ള സമയമാണ്. എന്റെ മോ, വല്ലാത്ത ചോദ്യം. അനിലേട്ടാ, ഞാൻ ആ അയൺ ബോക്സ് എടുത്ത് എറിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പം എന്തായാലും നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം. ഈ പാട്ടിൻ്റെ ടൈമിൽ വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വേഗം തന്നെ അയക്കാനായിട്ട്. അതിന് ശേഷമുള്ള പാട്ടുകൾ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് എല്ലാവരും വേഗം പാടി 9495730333 എന്ന നമ്പറിലേക്ക് അയക്കുക. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: ഫിറ്റ്നസ് ഇനി ഡോക്ടർമാരുടെ കരുതലിൽ. കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക്സ് വിഭാഗം. ശാസ്ത്രീയമായ ഫിറ്റ്നസ് അഡ്വൈസും ഡയറ്റ് അഡ്വൈസും ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447924491.
2: അങ്ങനെ ടാലന്റ് ഓഫ് ദി ഡേയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ ടാലന്റ് ഓഫ് ദി ഡേയിൽ ഫസ്റ്റ് തന്നെ നമ്മൾ റിൻസൺ ചേട്ടൻ പാട്ടുപാടി അയച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പാട്ട് അയക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എനിക്ക് വേറൊരു കാര്യം തന്നെ, കരോക്കെയാണ് അയച്ചിരിക്കുന്നത്, 4 മിനിറ്റോളം ഉണ്ട്. അപ്പൊ നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സമയം നമുക്ക് കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ, എല്ലാവരുടെയും പാട്ടുകൾ കേൾപ്പിക്കേണ്ട. അപ്പൊ ഞാൻ അതുകൊണ്ട് കുറച്ച് ഭാഗമാണ് കേട്ടോ റിൻസൺ ചേട്ടൻ കേൾപ്പിക്കുന്നത്. എനിക്കൊന്ന് റിൻസൺ ചേട്ടൻ ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത്, അതുകൊണ്ടായിരിക്കും അതിനെക്കുറിച്ച്. അപ്പൊ ഇനി അയക്കുന്ന സമയത്ത് കരോക്കെ ഇല്ലാണ്ട് പാടി അയച്ചാലും മതി, ഇല്ലെങ്കിൽ നമുക്ക് കരോക്കെയുടെ പോർഷൻ കട്ട് ചെയ്തിട്ട് ഇടയ്ക്കുള്ള ആ ഒരു മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ, പ്ലെയിൻ ആയിട്ട് പോകുന്ന മ്യൂസിക് ഒക്കെ കട്ട് ചെയ്തിട്ട് അയച്ചാലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇപ്പം നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം റിൻസൺ ചേട്ടന്റെ.

സൂപ്പർ, നന്നായിട്ടുണ്ട് റിൻസൻ ചേട്ടാ. ഞാൻ പറഞ്ഞില്ല നമുക്ക് അത്, എന്നാലും ഞാൻ ഇടയ്ക്കുള്ള കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് കേൾപ്പിച്ചതാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്തത് നമുക്ക് പാട്ടയച്ചിരിക്കും അനിലേടൻ. എന്താണ് ഒരു വെറൈറ്റി ആന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആവോ എന്തോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം.

ഇത് ഇത് വെറൈറ്റി കേട്ടോ. അയ്യോ ഞാനും മറന്നു, എനിക്ക് പാട്ട് മനസ്സിലായിട്ടോ. പക്ഷെ എന്റെ ഫസ്റ്റ് ഞാൻ വിട്ടുപോയി എന്നുള്ളതാണ്. ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് ആ ഫസ്റ്റിൽ എനിക്ക് പാടിയേ കിട്ടും, പക്ഷെ മറന്നുപോയി ഞാൻ. ഓക്കെ അനിലേട്ടൻ, എന്തായാലും സംഭവം മനസ്സിലായി. അല്ലെങ്കിൽ അനിലേട്ടൻ തന്നെ വേഗം പറഞ്ഞു, രംഗില മൂവിയിലെ പാട്ടാണ് അതന്നെ. അപ്പൊ എന്തായാലും അതിന്റെ ഫസ്റ്റ് ലൈൻ എങ്ങനെയായിരുന്നു, ഞാൻ മറന്നുപോയി ആ പാട്ട്. എനിക്ക് ട്യൂൺ പിടികിട്ടി. അപ്പൊ എന്തായാലും രക്ഷപ്പെട്ടു കേട്ടോ, മനസ്സിലായി എന്നുള്ളതാണ്. സൂപ്പർ അനിലേട്ട. അടുത്ത് നമ്മുടെ ലിസ്റ്റ് ചേച്ചി പാടിയിട്ടുണ്ട്.

ഓക്കെ സൂപ്പർ ഷീജ ചേച്ചി, റിൻസൻ ചേട്ടൻ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഹേ രാമ എന്നുള്ള അനിൽ ചേട്ടൻ. ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവരും നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു കയ്യടി ഞാൻ തരട്ടെ. അപ്പൊ ഇന്ന് പാടിയ എല്ലാവർക്കും, ചാനന്ദസ്ഥിതിയിൽ പാടിയ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ക്ലാപ്പ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കാണ്. ഇനിയിപ്പോ എല്ലാവരും പോയി ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കുക. ഇന്ന് പാടിയ പുതിയ ശ്രോതാവിന്റെ പാട്ട് സൂപ്പർ ആയിരുന്നു, എല്ലാ പാട്ടുകാരും സൂപ്പർ എന്ന് പറഞ്ഞിട്ട് റാണി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ ഇത് ടാലന്റ് ഓഫ് ദി ഡേയിൽ ആദ്യമായിട്ടാണ് റിൻസൻ ചേട്ടൻ പാടുന്നതിന് മുൻപ് നമ്മുടെ ലൈവിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപാ സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക്
1: 5 o'clock.
2: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുത് ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
6: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
7: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൌകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് June 8 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ. ഈ ഡേയുമായി ബന്ധപ്പെട്ട് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സ്പെഷ്യൽ പ്രോഗ്രാമിൽ എത്തിയിരിക്കുന്നത് തിരുവല്ല പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിലെ നഴ്സിംഗ് സ്റ്റുഡന്റ്സ് ആയ പ്രവീണ പ്രമോദ്, ശ്രീപ്രിയ മോഹനൻ, ഐശ്വര്യ എസ്.
4: ഹായ് എവരിവൺ, ഞാൻ പ്രവീണ.
5: ഞാൻ ഐശ്വര്യ.
6: ഞാൻ ശ്രീപ്രിയ.
4: ഞങ്ങൾ പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിലെ 4th semester BSc നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. June 8 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ ആയി ആചരിക്കുന്നു. ഈ ദിനത്തിൽ ഒരു സ്കിറ്റ് രൂപേണ ഈ രോഗാവസ്ഥയെ പറ്റി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു.
5: രംഗം 1, സാവിത്രിയുടെ വീട്. സാവിത്രിയും മകളും തമ്മിലുള്ള സംഭാഷണം.
7: മോളെ, എനിക്ക് എന്തോ ഒരു ക്ഷീണമൊക്കെ തോന്നുന്നു, കൂടെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര തലവേദനയും ഉണ്ട്. ഇന്ന് രാവിലെ ഒന്ന് ഛർദിക്കുകയും കൂടെ ചെയ്തു. എന്താവോ എന്തോ?
4: എന്താ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാൻ കാരണം? കുറെ ദിവസമായല്ലോ ഇത് തുടങ്ങിയിട്ട്. എന്തായാലും നമുക്ക് ഇന്ന് തന്നെ ആശുപത്രിയിൽ പോകണം.
5: ആ ശരി മോളെ, പോകാം. രംഗം 2, ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സാവിത്രി മകളും ഡോക്ടറെ കാണുന്നു. ശേഷം അഡ്മിറ്റാകുകയും പറഞ്ഞ ടെസ്റ്റുകൾക്ക് വിധേയാകുകയും ചെയ്യുന്നു. നഴ്സുമായുള്ള സംഭാഷണം.
7: സാവിത്രി അമ്മയല്ലേ? അമ്മേ, ഞാൻ അമ്മയെ നോക്കുന്ന നഴ്സാണേ. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്?
4: അമ്മയ്ക്ക് എപ്പോഴും ക്ഷീണവും തലവേദനയും തന്നെയാ സിസ്റ്ററേ.
5: രംഗം 3, സാവിത്രിയുടെ മകളും നഴ്സും തമ്മിലുള്ള സംഭാഷണം.
7: ഡോക്ടർ എല്ലാം പറഞ്ഞില്ലേ അമ്മയുടെ ഈ അവസ്ഥയെ പറ്റിയും ചികിത്സാ രീതികളെ പറ്റിയും?
4: പറഞ്ഞു. ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥയാണെന്നും ഈ രോഗം മരുന്നുകൊണ്ട് പൂർണ്ണമായി മാറാത്തതാണെന്നും പറഞ്ഞു. സർജറിയാണ് ചികിത്സാ രീതി എന്നാണ് പറഞ്ഞത്.
7: ശരിയാണ്, സർജറിയിലൂടെ ട്യൂമറിനെ മാറ്റുക എന്നതാണ് ചികിത്സാ രീതി.
4: സിസ്റ്ററെ, ശരിക്കും ഈ രോഗാവസ്ഥ എന്താണ്?
7: അത് തലച്ചോറിലെ കോശങ്ങളുടെ അസാധാരണവും അനിയന്ത്രിതവുമായ വളർച്ചയാണ് ബ്രെയിൻ ട്യൂമർ അഥവാ മസ്തിഷ്ക മുഴ. ഇവ ക്യാൻസർ അല്ലാത്തവയോ ക്യാൻസർ ആയ മാരക മുഴകളോ ആകാം.
4: എന്നാലും എന്റെ സിസ്റ്ററെ, ഇതെങ്ങനെ വന്നു, ഇത്ര പെട്ടെന്ന് വന്നു? എന്തായിരിക്കും അമ്മയ്ക്ക് ഇത് വരാനുള്ള കാരണം?
7: പ്രധാനമായും തലച്ചോറിലെ അസാധാരണമായ കോശ വളർച്ചയാണ് ബ്രെയിൻ ട്യൂമറിന് കാരണം. അതുകൂടാതെ ജനിതക മാറ്റങ്ങൾ, പാരമ്പര്യം, ഉയർന്ന അളവിലുള്ള റേഡിയേഷൻ എന്നിവയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ. കൂടാതെ ബ്രെയിൻ ട്യൂമറിന് കൃത്യമായ കാരണങ്ങളോ അപകട ഘടകങ്ങളോ ഇതുവരെ പൂർണ്ണമായി കണ്ടെത്തിയിട്ടില്ലെങ്കിലും ചില പ്രത്യേക ഘടകങ്ങൾ രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത്, തലയോട്ടിയിലോ തലച്ചോറിലോ മുൻപ് റേഡിയേഷൻ ചെയ്തിട്ടുള്ളവർക്ക് ബ്രെയിൻ ട്യൂമർ വരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ കുടുംബ പാരമ്പര്യം, പ്രായം, രോഗപ്രതിരോധ ശേഷിയുടെ കുറവ് എന്നിവയുമൊക്കെ ഉൾപ്പെടുന്നു.
4: സിസ്റ്ററെ, ഡോക്ടർ പറഞ്ഞല്ലോ അമ്മയ്ക്ക് ചില പരിശോധനകൾ ചെയ്യണമെന്ന്. ചിലത് ചെയ്യുകയും ചെയ്തു.
7: അതെ, രോഗനിർണയ പരിശോധനകൾ ട്യൂമർ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനും അതിന്റെ തരം കണ്ടെത്താനുമായി വിവിധ ഘട്ടങ്ങളിലൂടെ നടത്തപ്പെടുന്നു. സാധാരണയായി ന്യൂറോളജിക്കൽ പരിശോധന, MRI, CT scan, ബയോപ്സി പരിശോധന എന്നിവയാണ് ചെയ്യുന്നത്.
4: സിസ്റ്ററെ, എങ്കിൽ ഇതിന്റെ ചികിത്സാ രീതികൾ എങ്ങനെയെല്ലാമാണെന്നൊന്ന് പറഞ്ഞു തരാമോ?
7: ബ്രെയിൻ ട്യൂമറിന്റെ മെഡിക്കൽ മാനേജ്മെന്റ് എന്നത് ട്യൂമറിന്റെ വലിപ്പം, തരം, സ്ഥാനം, രോഗിയുടെ പ്രായം എന്നിവയെ ആശ്രയിച്ചിരിക്കും. അതിൽ പ്രധാനമായും ശസ്ത്രക്രിയ, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി എന്നിവയും ഉൾപ്പെടുന്നു. രോഗലക്ഷണങ്ങൾ കുറയ്ക്കുവാനുള്ള മരുന്നുകളും കൊടുക്കപ്പെടുന്നു.
4: സിസ്റ്ററെ, ഈ രോഗത്തിന്റെ ചികിത്സ ഇത്ര ബുദ്ധിമുട്ടുള്ളതാണല്ലേ, ഈ രോഗത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുമോ?
7: ബ്രെയിൻ ട്യൂമർ പൂർണ്ണമായും തടയാൻ കൃത്യമായ മാർഗങ്ങളില്ലെങ്കിലും അപകട സാധ്യത കുറയ്ക്കാൻ തലച്ചോറിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില ജീവിത ശൈലികളുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണക്രമം, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയടങ്ങിയ സമീകൃത ആഹാരം ശീലമാക്കുക, വിഷവസ്തുക്കളുമായുള്ള സമ്പർക്കം കുറയ്ക്കുക, പതിവ് പരിശോധനകൾ നടത്തുക എന്നിവയൊക്കെയാണ്.
4: ഇപ്പോൾ ഈ രോഗാവസ്ഥയെപ്പറ്റി ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ പറ്റി. ജീവിതത്തിലെ ചില ചെറിയ കരുതലുകൾ പോലും ഈ രോഗത്തെ നേരിയ രീതിയിൽ തടുക്കാൻ സഹായിക്കുന്നതാണല്ലേ?
7: തീർച്ചയായും. ഈ വർഷത്തെ ബ്രെയിൻ ട്യൂമർ ഡേ പ്രമേയം തന്നെ എ ക്ലോസർ ലുക്ക് എന്നതാണ്. അതായത് പ്രാരംഭ കണ്ടെത്തലിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും പ്രത്യേകിച്ച് വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങൾ പരിമിതമായ പ്രദേശങ്ങളിൽ രോഗനിർണയത്തിലെ വിടവ് കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ്.
4: സിസ്റ്റർ, ഈ ഒരു അവസ്ഥയെപ്പറ്റി ഇത്രയും പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി.
5: ഈ ഒരു സ്കിറ്റ് രൂപേണയുള്ള സംഭാഷണത്തിലൂടെ ഞങ്ങൾ നിങ്ങളോട് ഇന്ന് പങ്കുവച്ചത് ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥയെപ്പറ്റിയാണ്. നേരത്തെയുള്ള തിരിച്ചറിയലും അടിയന്തരമായ ചികിത്സയും ഈ അവസ്ഥയെ ഭേദമാക്കാൻ സഹായിക്കുന്നു. നന്ദി.
0: ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേയുമായി ബന്ധപ്പെട്ട് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിലെ BSc നഴ്സിംഗ് സ്റ്റുഡന്റ്സ് തയ്യാറാക്കിയ സ്പെഷ്യൽ പ്രോഗ്രാം. സംസാരിച്ചത് പ്രവീണ പ്രമോദ്, ശ്രീപ്രിയ മോഹനൻ, ഐശ്വര്യ എസ്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: రేడియో మెక్ఫాస్ 90.4 టైం చెక్.
1: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: ജിയോ ഏജൻസി, തിരുവല്ല. ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കുകപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാരോട് നിർദ്ദേശിച്ച ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്നും എംബസി നിർദ്ദേശിച്ചു. അതേസമയം ഒമാൻ തീരത്ത് 24 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ച കപ്പലിന് തീപിടിച്ചതായും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കുകപ്പലിലെ 3 വിദേശ ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങും. രാജ്യം വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഉത്തരവിൽ ഉൾപ്പെടുത്തും. 2 പേരുടെ കാര്യത്തിൽ തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കേരളത്തിൽ ഒരു വർഷത്തിലേറെയായി കഴിയുന്ന കപ്പലിലെ 7 ജീവനക്കാരാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഷ്ടമുടി കായൽ വൃത്തിയുള്ളതാക്കുമെന്നും കായലും പരിസരങ്ങളും സന്ദർശിക്കവെ അദ്ദേഹം അറിയിച്ചു. ശുചീകരണം ഉറപ്പാക്കാൻ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബെസേലിയോ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത്. 200 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണവും ആരോഗ്യ സർവേയും നടത്തി. രോഗലക്ഷണങ്ങളുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഓപ്പറേഷൻ ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഹോട്ടൽ, കൂൾ ബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ 626 പരിശോധനകൾ നടന്നു. ന്യൂനതകൾ കണ്ടെത്തിയ 95 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. വലിയ വീഴ്ചകൾ കണ്ടെത്തിയ 60 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനായി നോട്ടീസ് നൽകി. 259 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു.
0: ഷിഗല്ല രോഗവ്യാപനം തടയുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയോജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേസിന്റെ തുടർ നടപടികൾ മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ചിലർ പരിശോധിച്ചിട്ടുണ്ടെന്ന് നേരത്തെ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്ക് വി മുരളീധരൻ MLA കൈമാറി. ഷോളുകളും പൂച്ചെണ്ടുകളും ഉപഹാരമായി നൽകുന്നതിന് പകരം പുസ്തകങ്ങളും പേനകളും നൽകണമെന്ന ശ്രീ വി മുരളീധരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. admission.bhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 388 സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാണ്. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. വിശദാംശങ്ങളിലേക്ക്.
3: മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനന കാലം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. തീരദേശത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ കടൽ പെട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി 9 തീരദേശ ജില്ലകളിലായി 20 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇടുക്കി പീരുമേട് പാമ്പനാറ്റിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവ് നായയെ കല്ലാറിൽ വച്ച് പിടികൂടി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് നാട്ടുകാർ അറിയിച്ചു. കാട്ടാന ആക്രമണങ്ങൾ ഏറെയുള്ള ഇടമാണ് ചിന്നക്കനാൽ. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാലും ശാന്തൻപാറയും. വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അരിക്കൊമ്പനെ നാട് കടത്തിയപ്പോൾ മറ്റ് ഒറ്റയാമാരെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഇവയൊന്നും കൃത്യമായി നടപ്പായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിലവിൽ RRT സംഘത്തിന് ആനകളെ തിരുത്താൻ ആവശ്യമായ ആയുധങ്ങളോ സൌകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപവും ശക്തമാണ്.
0: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ ദിനം പ്രതി രൂക്ഷമാകുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ മാറി മാറി ഭരിച്ച സർക്കാരുകൾ പരാജയപ്പെട്ടതായി BJP MLA രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ മാത്രം സംസ്ഥാനത്ത് 5 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രക്ഷേപണ രംഗത്ത് 90ാം വാർഷികം ആഘോഷിച്ച് ആകാശവാണി. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 90ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം സ്പൈസ് FM ആഭിമുഖ്യത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കു കപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
5: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഹോസ്പിറ്റൽസ് തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

നല്ല മഴയുള്ള ദിവസങ്ങളിൽ പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്തോഷമാണ്, പ്രത്യേക ഫീലാണ് അല്ലേ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് ഏവർക്കും സ്വാഗതം. സോങ്സ് ഓൺ ഡിമാൻഡിൽ കൂടെയുള്ളത് ദീപ. സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ വേഗം തന്നെ 0469273033 എന്ന നമ്പറിലേക്ക് വിളിക്കുക. 0469273033. പിന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് പാട്ട് ആവശ്യപ്പെടാനല്ല, പാട്ട് കേട്ട് കൂടെയുണ്ട് ഒരു ശുഭരാത്രി മെസ്സേജ് ഒക്കെ തരാം. 9495730333 എന്നതാണ് വാട്സപ്പ് നമ്പർ. 9495730333. അപ്പൊ എന്തായാലും നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമുള്ള പാട്ടുകൾ, അതും നല്ല വെറൈറ്റി സോങ്സ് ആണ് അല്ലേ എല്ലാവരും ചോദിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് സോങ്സ് ഓൺ ഡിമാൻഡിൽ നല്ല നല്ല പാട്ടുകളാണ് ചോദിക്കുന്നത്, കാരണം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ചിലപ്പോൾ മലയാളമായിരിക്കും, തമിഴായിരിക്കും, ഹിന്ദി ആയിരിക്കും, അടിച്ചുപൊളി പാട്ടുകളായിരിക്കും, അല്ലെങ്കിൽ നല്ല റൊമാൻസ് അല്ലെങ്കിൽ റൊമാൻറ്റിക് ഫീലുള്ള നല്ല മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ആയിരിക്കും. അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് പാട്ടുകളാണ് എല്ലാവരും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി കൂടിച്ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡ് ഒരു മണിക്കൂറുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് സോങ്ങിലേക്ക് പോവാണ്. ആ സോങ്ങിന്റെ സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടിന് വേണ്ടിയിട്ട് വിളിക്കാം. ഇന്നത്തെ ഫസ്റ്റ് സോങ് മുദ്ര സിനിമയിൽ നമ്മുടെ എം ജി ശ്രീകുമാർ പാടിയ മനോഹരമായിട്ടുള്ള ഒരു ഗാനമുണ്ട്, പുതുമഴയായി പൊഴിയാം എന്നുള്ള സോങ്. കൈതപ്രത്തന്റെ വരികൾക്ക് മോഹൻ സിത്താരയാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാട്ട് കേട്ട് നമുക്ക് തുടങ്ങാം സോങ്സ് ഓൺ ഡിമാൻഡ്.

0: ഗുഡ് ഈവനിങ്
1: യെസ്
0: ലൂസി ആന്റണി.
1: ലൂസി ചേച്ചി ഫ്രം കടവന്ത്ര. ലൂസി ചേച്ചി കടവന്ത്രക്കാരിക്കുന്ന ഏത് പാട്ട് വേണം?
0: ഇന്ന് എനിക്ക് പകൽപൂര എന്ന സിനിമയിലെ മായം ചൊല്ലും മൈനേ നമ്മുടെ മാരൻ.
1: ആ മാരൻ നല്ല പാട്ടാ ചിത്ര ചേച്ചി പാടിയ പാട്ട്.
0: ചിത്ര ചേച്ചി പാടിയത്.
1: ഓക്കെ, കൊറേ നാളായി ആ പാട്ടൊക്കെ കേട്ടിട്ട്. പാട്ട് വെച്ചരാട്ടോ.
0: ഓക്കെ.
1: അപ്പൊ നമ്മുടെ ലൂസി ചേച്ചിയാണ് കടവന്ത്രയിൽ നിന്ന്. ചില പാട്ടുകളുണ്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും നമ്മൾ കുറേ നാൾക്ക് ശേഷമായിരിക്കും നമ്മൾ ചിലപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുന്നത്. പകൽപൂരം സിനിമയിൽ എസ് രമേശൻ നായർ വരികൾ എഴുതി രവീന്ദ്ര മാസ്റ്റർ സംഗീതം ചെയ്തിട്ടുള്ള പാട്ടാണ്. അപ്പൊ കുറേ നാൾക്ക് ശേഷം കേൾക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീൽ വരും അല്ലേ ചില പാട്ടുകൾക്ക്. അപ്പൊ എന്തായാലും ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: അങ്ങനെ നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് വീണ്ടും തിരികെ എത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ആരാണ് പാട്ട് ചോദിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് നോക്കാം. ഹലോ,
7: ഹലോ, ഗുഡ് ഈവനിങ്.
6: ഗുഡ് ഈവനിങ്.
7: അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി.
6: അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി. ഇനി അഡ്രസ്സും കൂടി ഉള്ളൂ പറയാൻ അൻസാർക്ക. ഏത് പാട്ടാ വേണ്ടേ?
7: നീലാംബുജങ്ങൾ വിതർന്നോ.
6: തെളിഞ്ഞാ കുഴപ്പമുണ്ടോ? ചൊരിയണോ നിർബന്ധമുണ്ടോ? നിറമാല വാനിൽ തെളിഞ്ഞാ മതിയോ? ശരി, പാട്ട് വെച്ചരാ കേട്ടാ. പറഞ്ഞോ.
7: ഞാൻ
6: തന്നെ അല്ലേ? ശരി, ഓക്കെ. അപ്പൊ പാട്ട് വെച്ചരാ കേട്ടോ. ഗുഡ് നൈറ്റ്. അപ്പൊ നമ്മുടെ അൻസാറൊക്കെയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ചിട്ടുണ്ട്. ദാസേട്ടൻ പാടിയ പാട്ട്, ശ്രീകുമാരൻ തമ്പി, ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടിലുള്ള സത്യവാൻ സാവിത്രി എന്ന ചിത്രത്തിലെ പാട്ടാണ്. അപ്പൊ പാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ശ്രീധരൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ദീപ, അനുഭവിച്ചതിനോളം വലുതൊന്നും ഇനി ജീവിതത്തിൽ അനുഭവിക്കാനില്ല എന്ന തിരിച്ചറിവാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യവും ഊർജ്ജവും. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്, ശ്രീധരൻ, അവണൂർ. ഓക്കെ ശ്രീധരൻ ചേട്ടാ, ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. അപ്പൊ നേരെ പാട്ടിലേക്ക് പോകുന്നു. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട്. വിളിക്കേണ്ട നമ്പർ 0469 273 0333. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്. ഓക്കെ മുഹമ്മദിക്ക, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, പാട്ട് വെച്ചേരാ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ മുഹമ്മദിക്കയാണ് കാന്തവലയം എന്ന ചിത്രത്തിന് വേണ്ടി ദാസേട്ടൻ പാടിയ പാട്ട്. ഏറ്റുമാനൂർ സോമദാസൻ അദ്ദേഹമാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ശ്യാം സാറാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. അടുത്ത മെസ്സേജ് നിഷാന്ത് കാക്കനാട് എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സിമിയും ഉണ്ട്, ശരത്തൂട്ടനും ഉണ്ട്, നിഷാന്ത് കാക്കനാട്, ദീപാബ്രോ, സിമിയും ബെസ്റ്റിയാ ഇടിവെക്കും. മെസ്സേജ് വായിക്കാത്ത കാരണം നമുക്കും ഇടിവെക്കാന്ന്. മെസ്സേജ് വായിച്ച് വായിച്ച് വരുന്നതേ ഉള്ളൂ. നിഷാന്ത്, എന്തായാലും സിമിയും ശരത്തൂട്ടനും രണ്ടുപേർക്കും ഒരു ബിഗ് ഹായ് കേട്ടോ. രണ്ടുപേരും ഇടി വെക്കണ്ട, രണ്ടുപേരുടെയും പേര് വായിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: അങ്ങനെ നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നെക്സ്റ്റ് നല്ല പാട്ട് ചോദിക്കാനായിട്ട് ആരാണ് എത്തിയിരിക്കുന്നത് നോക്കാം. ഹലോ
2: ഹലോ, അതാരുമല്ല, ആനന്ദന്തിലാണ്.
1: അതാരുമല്ല, ആനന്ദത്തോട് വിളിക്കുന്ന നമ്മുടെ ആനന്ദൻ ചേട്ടൻ.
2: ആനന്ദൻ
1: ചേട്ടൻ, ഏത് പാട്ട് വേണോ?
2: എനിക്ക് നമ്മുടെ മധുരോത്സവം എന്ന സിനിമയിലെ സന്ധ്യ കണ്ണീരിലെന്തേ.
1: ആനന്ദത്തോടെ വിളിച്ചിട്ട് സന്ധ്യ കണ്ണീരിതെന്തെന്നാണ് ചോദിക്കുന്നത് അല്ലേ?
2: അതെ അതെ അതെ. ഈ പാട്ട് ഞാനിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ കുറച്ച് സെർച്ച് ചെയ്യുമ്പോ ഈ പാട്ടും അതുപോലെ തന്നെ നീലാംബുജങ്ങൾ വിടർന്നു വന്നൊരു പാട്ടില്ലേ
1: കേട്ടെ,
2: അതിനുണ്ടിങ്ങനെ കേട്ടപ്പോ രണ്ടും നല്ല ഇഷ്ടം തോന്നി. അപ്പൊ നോക്കുമ്പോ കണക്കായിട്ട് നേരത്തെ രസം അതാ വിജയിച്ച്.
1: അതെ, ആ പാട്ടും കിട്ടി, ഇനിയിപ്പോ ഈ പാട്ടും കിട്ടും.
2: ഈ ആ പാട്ടും കിട്ടി, ഈ പാട്ടും കിട്ടി. ഇത് സങ്കടമുള്ള പാട്ടാണെങ്കിലും പക്ഷെ കേൾക്കാൻ നല്ലൊരു ശബ്ദവും.
1: അതെ അതെ അതെ, തീർച്ചയായിട്ടും ജാനകിയമ്മ പാടിയ പാട്ടാണ്, എവർഗ്രീൻ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും നമുക്കിത് കൊടുത്തേക്കാം
2: കേട്ടോ.
1: ഓക്കെ ഓക്കെ ആനന്ദൻ ചേട്ടാ. അപ്പൊ നമ്മുടെ ആനന്ദൻ ചേട്ടൻ മദനോത്സവം എന്ന ചിത്രത്തില് ഒ എൻ വി കുറുപ്പ് അദ്ദേഹം വരികൾ എഴുതി, സലിൽ ചൗധരി അദ്ദേഹം സംഗീതം കൊടുത്ത് ജാനകിയമ്മ പാടിയിട്ടുള്ള പാട്ടാണ് ഇന്നത്തെ പാട്ട്. ഈ ഒരു കണ്ണീർ പാട്ടായതുകൊണ്ട് ആർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നില്ല, ഇഷ്ടമുള്ളവർ എടുത്തോട്ടെ. ഇന്നത്തെ പാട്ടുകളെല്ലാം ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ ലിസ് ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്. ഹായ് ദീവ, ലൂസ് ചോദിച്ച പാട്ട് ഞാനിങ്ങ് എടുത്തു, എനിക്ക് ഇഷ്ടമേറെ. നീലാംബുജങ്ങളും ഞാനിങ്ങ് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പാട്ട് ഫുള്ള് ഞാൻ ഫ്രീ ആയിട്ട് വന്നിരിക്കും, എല്ലാ പാട്ടും എടുത്തോട്ടെ ലിസ് ചേച്ചി. അപ്പൊ നമുക്ക് സന്ധ്യയെ കണ്ണീർ എന്തെന്നുള്ള സന്ധ്യ എന്നുള്ള പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സന്ധ്യയുടെ കണ്ണീരും ഞാൻ തുടച്ചെടുത്തു എന്ന് ലിസി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, അപ്പൊ അതിനൊരു തീരുമാനമായി. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിംഗ്.
0: യെസ്, ഓ എ അനിലേട്ടാ. എന്താണ് ഓ എ, ഇന്ന് അവിടെ ഇരുന്നപ്പോൾ ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നിയത്?
1: എനിക്ക് വേണ്ട മഴയത്തൊന്നും
0: എല്ലാത്തിനകത്ത് സന്ധ്യ വേണം. ഇതിപ്പം അങ്ങോട്ട് സന്ധ്യ കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത സന്ധ്യ പിന്നെ ശോഭനയുടെ പാട്ടും, അനിലേട്ടന്റെ ശോഭനയുടെ പാട്ട്. ഇപ്പൊ വിളിക്കും കേട്ടോ, ഇപ്പൊ ശോഭന തിരിച്ച് വിളിക്കൂ. എപ്പോഴെല്ലാം വിളിക്കും. അനിലേട്ടൻ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ പാട്ട് വെച്ചുതരാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ മനോഹരമായ ഗാനം കേൾക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ അനിലേട്ടനാണ് എല്ലാവർക്കും വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട്. നല്ല പാട്ടാണ് ഈ പാട്ട്. എപ്പോ കേട്ടാലും നമുക്ക് ഇഷ്ടമാണ്. അതായത് ഏത് ചില പാട്ടുകൾ ഉണ്ടല്ലോ, നമുക്ക് ചില പാട്ടുകൾ രാത്രി കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ചിലത് രാവിലെ കേൾക്കാൻ പറ്റുന്ന പാട്ട്. പക്ഷേ ചില പാട്ടുകൾ എന്ന് പറയുന്നത് ഏത് ടൈം വേണമെങ്കിലും നമുക്ക് കേൾക്കാം. അങ്ങനെ ഒരു പാട്ടാണ് കൈതപ്രം രവീന്ദ്ര മാസ്റ്റർ കൂട്ടിലുള്ള പാട്ട്. ദാസേട്ടനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. അപ്പം എന്തായാലും നമുക്ക് ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നേരെ പാട്ടിലേക്കാണ്.

ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 99 2491.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: സമയം 7 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആകുമ്പോൾ സോങ്സ് ഓൺ ഡിമാൻഡിൽ നമ്മൾ പാട്ട് കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
2: നമസ്കാരം ദീപ.
1: നമസ്കാരം,
2: ഞാൻ ഷാജു മടത്തമ്പടി.
1: ഷാജു ചേട്ടാ പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ട് കേൾക്കണം?
2: എനിക്ക് അക്കരപ്പച്ച മൂവിയിലെ മനസ്സൊരു മയിൽപേട,
1: മണിച്ചിറകുള്ള മയിൽപേട,
2: മണിച്ചിറകുള്ള മയിൽപേട.
1: ശരി, പിന്നെന്താ പാട്ട് വെച്ചേരാലോ. ഓക്കെ
2: ഓക്കെ.
1: അപ്പൊ നമ്മുടെ ഷാജു ചേട്ടനാണ് വിളിച്ചത്. മനസ്സൊരു മയിൽപേട, മണിച്ചിറകുള്ള മയിൽപേട, ദാസേട്ടൻ പാടിയ പാട്ട്. വയലാർ ദേവരാജൻ കൂട്ടിയിട്ടുള്ള ഒരു പാട്ടാണിത്. നമ്മുടെ ലസു ചേച്ചി, മറ്റൊരു മെസ്സേജ്. എന്തിന് വേറൊരു സൂര്യോദയം, എന്തിനാ മറ്റൊരു പാട്ട്? സർവം തികഞ്ഞ ഒരു പാട്ട്. എന്താ രചന, എന്താ സംഗീതം, സൂപ്പർ, താങ്ക്സ് അനിൽ. ഗീത ചേച്ചി, ദീപമോളെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ ഗീത ചേച്ചി, ഗുഡ് നൈറ്റ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. അപ്പൊ സോങ്സ് ഓൺ ഡിമാൻഡിൽ അടുത്ത കോളർ ഉണ്ട്. ഹലോ,
1: ഹലോ,
0: യെസ്, ഗുഡ് ഈവനിങ്.
1: രാജൻ മുത്തൂർ.
0: രാജൻ ചേട്ടാ,
1: എന്തോ
0: ഏതാണ്, പറഞ്ഞോ. പാട്ട്
1: വാർക്കണ്ടായിരിക്കാത്ത ഒരു പാട്ടുണ്ടായിരുന്നു, അമ്മ അമ്മ എന്ന് പറഞ്ഞു.
0: ആ ആ പാട്ടാ വേണ്ടേ അല്ലേ? ശരി, പാട്ട് വെച്ചുതരാം കേട്ടോ. എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ രാജൻ ചേട്ടനാണ്, വാൽക്കണ്ണാടി എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയിട്ടുള്ള നല്ലൊരു പാട്ടാണ്. എസ് രമേശൻ നായർ, എം ജയചന്ദ്രൻ കൂട്ടുകെട്ടിലുള്ള ഒരു പാട്ടാണ്. ശംസുദിനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ദീപ, പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ലൂസി ചേച്ചി എന്താണ്, മായം ചൊല്ലും മൈന എന്ന ഗാനം കേൾക്കുമ്പോൾ ഗീതു മോഹൻദാസിന്റെ നൃത്തരംഗം മനസ്സിൽ തെളിഞ്ഞു വരികയായിരുന്നു. കമ്മട്ടിപ്പാടം സിനിമയുടെ സംവിധായകനും ഞങ്ങളുടെ അയൽക്കാരനുമായ രാജീവ് രവിയുടെ ഭാര്യ കൂടിയാണ് ഗീതു മോഹൻദാസ്. സംവിധായികയുമാണ്. ഗാനം കേൾപ്പിച്ചതിന് നന്ദിയും, കൂടെ ഒരു ശുഭരാത്രിയും നേരുന്നു. സ്നേഹപൂർവ്വം, ലൂസി ആന്റണി, കടവന്ത്ര. ഓക്കെ ലൂസി ചേച്ചി, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെ നമ്മൾ വീണ്ടും സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് കോളറാണ്, 7 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ലക്കി കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം,
1: വിളിക്കുന്ന
0: ലക്കി കോളർ ആണ് ദിവ്യ സന്തോഷ്. ദിവ്യ ചേച്ചി വിളിച്ചു കൊടുങ്ങല്ലൂർ നിന്ന്. ലക്കി കോളർ കൊറേ നാളായി ഞാൻ സംസാരിച്ചിട്ട്. അതന്നെ ഏത് പാട്ട് വേണം?
1: ഏതാ
0: അല്ലല്ല, എനിക്ക് എപ്പോഴും ദിവ്യ ചേച്ചിയുടെ ആ ഒരു സൗണ്ട്, പിന്നെ ഈ അതന്നെ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഉണ്ട്, അങ്ങനെയാണല്ലോ പിടികിട്ടുന്നത്. അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: മലരം,
0: എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ, നല്ല രസമാണ് അതിന്റെ മ്യൂസിക് ഒക്കെ. ഓക്കെ, അപ്പൊ പാട്ട് വെച്ചു തരാട്ടോ. ഓക്കെ, വീണ്ടും വിളിക്കാം. അപ്പം നമ്മുടെ ദിവ്യ ചേച്ചി കൊടുങ്ങല്ലൂർ നമ്മുടെ ലാസ്റ്റ് കോളർ ആണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം ചെയ്തിട്ടുള്ള പാട്ടാണ്. നല്ല രസമാണ്, ഒരു പ്രത്യേക ഒരു കുറേ മ്യൂസിക് ഒക്കെ കുറച്ച് അടിച്ചുപൊളി പാട്ടുമാണ്, എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള മ്യൂസിക് ഒക്കെയാണ് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത. ചുക്കാൻ സിനിമയിൽ സുരേഷ് ഗോപി, ഗൗതമി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് രണ്ട് മെസ്സേജ് ഉണ്ട്. ശ്രീധരൻ ചേട്ടൻ ഒരു മെസ്സേജും കൂടെ അയച്ചിട്ടുണ്ടല്ലോ. കുട്ടിക്കാലത്ത് തന്നെ ആരാധന തോന്നിയ സംഗീതകാരനാണ് ദേവരാജൻ മാഷ്. ഈ പേര് നോക്കി ചിത്രങ്ങൾ കണ്ടിരുന്ന കാലത്തേക്കാണ് മനസ്സൊരുമയിൽ പേട കൊണ്ട് മനസ്സൊരുമയിൽ ആ പാട്ട് കൊണ്ടുപോയതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ ശ്രീധരൻ ചേട്ടാ. നിശാന്ത്, പ്രകൃതിനെ ഞാൻ ചോദിച്ചതായി പറയണമെന്ന്. ആ, അതെന്താണാവോ? ഓക്കെ, ഗിരീഷ് ഏട്ടൻ ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗിരീഷ് ഏട്ടനും ശുഭരാത്രി. അനിലേട്ടൻ എന്താണ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്? ദുഃഖം സ്ഥിരമല്ല, സന്തോഷം സ്ഥിരമല്ല, സ്നേഹം സ്ഥിരമല്ല, ബന്ധങ്ങളും സ്ഥിരമല്ല. ഈ നിമിഷം പോലും നമ്മുടെ കയ്യിലല്ല. കയ്യിലുള്ള നിമിഷങ്ങളിൽ സ്നേഹം പങ്കിടുക, ചേർത്ത് പിടിക്കുക, പരിഗണിക്കുക, ഉള്ളറിഞ്ഞ് ആശ്വസിപ്പിക്കുക. ശുഭനിദ്ര, സുഖനിദ്ര. ഹായ് ദീപക്കുട്ടി, എപ്പോഴും പറയുന്നില്ല അമൃത കാർത്തിക്കുട്ടി, അപ്പുസ്കുട്ടി, റേഡിയോ ഫാമിലി, ഗുഡ് നൈറ്റ് ഒ എ. ഓക്കെ, ഓ എയ്ക്കും ഗുഡ് നൈറ്റ്. അടുത്തത് ലിസി ചേച്ചി, അങ്ങോട്ട് വിളിക്കേണ്ട നമ്പർ മറന്നെന്ന്. ഓ, അത് ശരി, ഏകദേശം വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്താണാവോ ലിസി ചേച്ചിക്ക്? ശരി, എന്തായാലും ലിസി ചേച്ചി ഇനി നമ്പർ മറക്കണ്ട. 0469273033 നമ്പർ മാറി വേറെ ആരെയോ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിന്നും ഞാൻ പതുക്കെ യാത്രയാവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
3: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

എട്ട് മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ടിലേക്ക് എവർക്കും സ്വാഗതം. രുചിക്കൂട്ടിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് രുചിക്കൂട്ടിൽ പഴമക്കാരുടെ ഒരു കറിയിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. ഈ പഴമക്കാരുടെ കറിയാണ് താള്, ചേമ്പില എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇപ്പൊ മീനൊക്കെ കഴിക്കാത്തവർക്ക്, അതായത് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മീൻകറിയുടെ അതേ ടേസ്റ്റുള്ള ഒരു കറി നമുക്ക് വെച്ചാലോ. അതായത് മീൻ കഴിക്കാത്തവർക്ക് മാത്രമല്ല, മീൻ കഴിക്കുന്നവർക്ക് മീൻ കിട്ടാത്ത സമയത്ത് ഇങ്ങനെ ഒരു കറി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താള് കറിയാണ് ഇന്ന് നമ്മളുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. 2 തണ്ട് ചേമ്പിൻ താള്, 8 ചെറിയ ഉള്ളി, ചെറിയ ഉരുള പുളി എടുക്കാം, പിന്നെ തേങ്ങ 1/2 മുറി, അതുപോലെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, മുളകുപൊടി 1 സ്പൂൺ, എണ്ണ 2 സ്പൂൺ, കടുക് ആവശ്യത്തിന്, ഉണക്കമുളക് 2 എണ്ണം, കറിവേപ്പില 2 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് മീൻകറിയുടെ ടേസ്റ്റില് ഒരു സ്പെഷ്യൽ താള് കറി വെക്കാൻ പോകുന്നത്. അപ്പൊ 2 തണ്ട് ചേമ്പിൻ താള്, 8 എണ്ണം ചെറിയ ഉള്ളി എടുക്കാം, ചെറിയ ഉരുള പുളി, തേങ്ങ 1/2 മുറി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളകുപൊടി, 2 സ്പൂൺ എണ്ണ, 1/2 സ്പൂൺ കടുക്, കടുക് ആവശ്യത്തിന് എടുക്കാട്ടോ, 2 ഉണക്കമുളക്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഫസ്റ്റ് നമ്മൾ താള് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി, ഉപ്പും കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് പുളിവെള്ളവും കൂടി ചേർത്തിട്ട് വേവിക്കുക. വെന്ത് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തേങ്ങയും മുളകുപൊടിയും ചേർത്ത് നന്നായിട്ട് ആ തേങ്ങയൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഈ അരപ്പ് നമ്മളുടെ ഈ ഒരു താള് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്തിട്ട് തിളപ്പിക്കാം. തിളച്ചു കുറുകുമ്പോഴേക്കും ഒന്ന് ഇറക്കി വെക്കണം. ഈ താളൊക്കെ നമ്മൾ കറി വെക്കുമ്പോൾ, പ്രത്യേകിച്ച് മീൻകറിയുടെ അതേ ടേസ്റ്റിൽ വെക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, നല്ല മീൻ ചട്ടിക്കകത്ത് വേണം വെക്കാൻ, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കുക. ഉള്ളിയും മുളകും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചിട്ട് കറിയിൽ ചേർത്ത് നമുക്ക് കഴിക്കാം. അപ്പൊ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ താളുകറി എന്നൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടില് അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നന്നായിട്ട് താളുകറി വെക്കാൻ അറിയാമായിരിക്കും. പക്ഷെ ഇത് കേൾക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഇനി വീട്ടിലൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം. മീൻകറി ഇല്ലെങ്കിലും മീൻകറിയുടെ അതേ രുചിയിൽ നമുക്ക് ഈ ഒരു താളുകറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ താള് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി, ഉപ്പും കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് പുളിവെള്ളവും ചേർത്തിട്ട് വേവിക്കുക. അത് വെന്ത് വരുമ്പോഴേക്കും തേങ്ങയും മുളകുപൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് താള് വെന്ത് കഴിയുമ്പോഴേക്കും ഈ അരപ്പ് ചേർത്തിട്ട് തിളപ്പിക്കുക. തിളച്ച് കുറുകുമ്പോഴേക്കും അത് മാറ്റി വെക്കണം. എന്നിട്ട് വേറൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കുക. ഉള്ളിയും മുളകും കറിവേപ്പിലയും മൂപ്പിച്ച് കറിയിൽ ചേർത്തിട്ട് ഉപയോഗിക്കാം. ഈ താളിക്കുന്ന സമയത്ത്, അതായത് ഈ കടുക് വറുക്കുന്ന സമയത്ത്, അതിപ്പോ എന്താണെന്നുണ്ടെങ്കിലും, നമ്മളിപ്പോ തീയലാണെങ്കിലും സാമ്പാറാണെങ്കിലും എന്ത് കറിയാണെങ്കിലും, കടുക് വറുക്കുന്ന ടൈമിൽ കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കടുക് വറുത്ത് കഴിഞ്ഞാൽ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ. ഒരുപാട് അങ്ങനെ അങ്ങ് ഫ്രൈ ആയി പോകരുത് ഉള്ളി, ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ടിപ്പൊന്ന് നോക്കിക്കോളൂ. ഇനിയിപ്പോ നമ്മൾ ഇഡ്ലി ദോശയുടെ കൂടെയൊക്കെ ചട്നി ആണെന്നുണ്ടെങ്കിലും, തീയലാണെങ്കിലും സാമ്പാറാണെങ്കിലും, അങ്ങനെ നമ്മൾ കടുക് വറുക്കുന്ന എന്ത് ഐറ്റം ആണെന്നുണ്ടെങ്കിലും കുറച്ച് ഉള്ളി എടുത്തിട്ട് ഈ കടുക് വറുക്കുന്ന സമയത്ത് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് കൂടും. ചിലപ്പോൾ മീൻകറിക്കൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ ചെറിയ ഉള്ളി എടുക്കാനായിട്ട് മടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ചെറിയ ഉള്ളിക്ക് പകരം വെക്കാൻ വേറൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് നമ്മുടെ സവാളയ്ക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യം വെച്ചാലും ഈ ചെറിയ ഉള്ളിയുടെ സാമ്പാർ വെക്കുമ്പോഴും അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ താളുകറി. താളുകറിക്ക് ചെറിയ ഉള്ളി തന്നെ എടുക്കണം. മടിയാണെന്ന് വിചാരിച്ച് സവാള എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു മീൻകറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പൊ ഉള്ളി ഉപയോഗിക്കേണ്ടടുത്ത് ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കണം അല്ലേ. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു താളുകറി മീൻകറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. കറിയൊക്കെ ഇല്ലാണ്ടിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു കറി ട്രൈ ചെയ്യാട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടി ഉണ്ടായിരുന്നത് ദീപ. വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: എത്ര ഭംഗിയായിട്ടും കണ്ണെഴുതിയിട്ട് അത്ര ഭംഗി തോന്നുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമല്ല കേട്ടോ. നിങ്ങളുടെ കണ്ണിന് ചുറ്റുമുള്ള ഡിസ്കളറേഷൻ കാരണമാണ് നല്ല മനോഹരമായിട്ട് കണ്ണെഴുതിയിട്ടും അതിന്റെ ഭംഗി മുഖത്ത് കാണാത്തത്. അപ്പോ ഈ ഡിസ്കളറേഷൻ മാറാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജെ അപർണ. നമുക്ക് എല്ലാവർക്കും രാവിലെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഫുഡാണ് ദോശ ഇഡ്ഡലി എന്ന് പറയുന്നത്. ഈ ദോശയും ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് വേറെ തന്നെയാണല്ലേ. എന്നാൽ ഈ ദോശമാവ് കൊണ്ട് നമ്മുടെ കണ്ണിനടിയിൽ വരുന്ന ഡിസ്കളറേഷൻ മാറ്റാനും കഴിയും കേട്ടോ. അപ്പോ അതെങ്ങനെയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യം നമുക്ക് വേണ്ട ഐറ്റം നമ്മുടെ ദോശമാവാണെന്ന്. തലേ ദിവസം അരച്ചു വെച്ച ദോശമാവ് കണ്ണിനടിയിൽ തേക്കുന്നത് കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന ഡിസ്കളറേഷൻ മാറാനായിട്ട് സഹായിക്കും കേട്ടോ. ഇനി ഇതുകൊണ്ട് കഴിഞ്ഞില്ല, മറ്റ് ചില ഐറ്റംസ് കൂടിയുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. കണ്ണിന് ചുറ്റും വരുന്ന ആ നിറവ്യത്യാസം ഇല്ലാണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഐറ്റമാണ് പൊട്ടറ്റോ. ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ആ വെള്ളം ഒരു കോട്ടൺ പാഡിൽ മുക്കി കണ്ണിൽ വെച്ചു കൊടുക്കുന്നത് കണ്ണിന് ചുറ്റും വരുന്ന നിറവ്യത്യാസം ഇല്ലാണ്ടാക്കാൻ സഹായിക്കും. ഇനി ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ ചീകി വെള്ളമൊക്കെ എടുത്ത് അത് കണ്ണിൽ വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ മെനക്കേടാണ്, മടിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മറ്റൊരു ഐഡിയ പ്രയോഗിക്കാം. അത് എന്താണ് എന്നല്ലേ, ഈ ഐസ് ക്യൂബ് കണ്ണിന് ചുറ്റും വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് വല്ലാത്തൊരു ഫീലാണല്ലേ. അപ്പോൾ ഇനി ഐസ് ക്യൂബ് ഡയറക്റ്റ് നമ്മൾ കണ്ണിന് ചുറ്റും ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റും ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവർക്കും അല്ല, ചിലർക്ക്. അത് നമ്മളിപ്പോൾ ഐസ് ക്യൂബ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വൃത്തി കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതൊക്കെ നോക്കാതെ ചെയ്യുമ്പോഴാണ് ഐസ് ക്യൂബ് ഡയറക്റ്റ് ഫേസിൽ ഉപയോഗിക്കുമ്പോൾ കുരുക്കൾ വരുന്നത്. ഇനി കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ട് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഐസ് ക്യൂബ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന് നമുക്ക് ഐസ് ക്യൂബ് തന്നെ വേണമെന്നില്ല കേട്ടോ. നല്ല സ്റ്റീലിന്റെ സ്പൂൺ എടുക്കുക, ഇത് നല്ല വൃത്തിക്ക് തേച്ച് കഴുകി എടുക്കുക. ശേഷം ഇത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ഈ സ്റ്റീൽ സ്പൂണിന്റെ മറുഭാഗം മെല്ലെ കണ്ണിന്റെ പോളയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വല്ലാത്തൊരു സുഖം കിട്ടും കേട്ടോ. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള സെൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആകും. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ട് സഹായിക്കും കേട്ടോ. ഇനി കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ സഹായിക്കുന്ന മെയിൻ ഒരാളുണ്ട്. അതാരാണ് എന്നറിയാം? അത് മറ്റാരും അല്ല കേട്ടോ, നമ്മുടെ പപ്പായയാണ് കേട്ടോ. നല്ല പഴുത്ത പപ്പായയും അല്പം കടലമാവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു പേസ്റ്റ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കണ്ണിന് ചുറ്റുമുള്ള നിറവ്യത്യാസം മാറാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ, കണ്ണിന് ചുറ്റും വരുന്ന ചെറിയ നിറവ്യത്യാസം ഇല്ലാണ്ടാക്കാനുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെയാണ് ഞാനിന്ന് ചമയത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്നും ഞാൻ ദാ ചാറ്റ പറയുകയാണ് കേട്ടോ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരെയും കൂസാത്ത എന്തും തുറന്നു പറയുന്ന നടൻ, സിനിമയിലും ജീവിതത്തിലും ഒരുപോലെ ചങ്കൂറ്റം കാണിച്ച മനുഷ്യൻ, വിശേഷണങ്ങൾ മതിയാകാതെ വരുന്ന പ്രതിഭയായിരുന്നു തിലകൻ എന്ന മഹാനടൻ. നമസ്കാരം, ഓർമ്മയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണ. ഓർമ്മയിൽ ഇന്ന് മലയാളത്തിൽ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭ, മലയാളത്തിന്റെ സ്വന്തം തിലകൻ. നാടക സമിതികളിൽ നിന്ന് വളർന്നു വന്ന തിലകൻ നമുക്ക് സമ്മാനിച്ചത് അനവധി മരണമില്ലാത്ത അഭിനയ മുഹൂർത്തങ്ങളായിരുന്നു. ഒരു മിനിറ്റ് മാത്രമായിരുന്നു തിലകന്റെ ആദ്യ സിനിമയിലെ കഥാപാത്രം. ചിത്രം ഗന്ധർവക്ഷേത്രം. എന്നാൽ 1970 കെ ജി ജോർജിന്റെ ഉൾക്കടലാണ് തിലകനെ സജീവ സിനിമാ ജീവിതത്തിലേക്ക് നയിച്ചത്. തച്ചുശാസ്ത്രത്തിലെ അവസാന വാക്കായ പെരുന്തച്ചനെ അഭിനയിച്ച് ബലിപ്പിച്ചതിന്റെ മിടുക്ക് പറയാതിരിക്കാനാവില്ല. കിരീടത്തിലെ സിവിൽ പോലീസ് ഓഫീസർ അച്യുതൻ നായരായി തിലകനെയല്ലാതെ മറ്റാരെയും സങ്കല്പിക്കാനും മലയാളിക്ക് സാധിക്കില്ല. യവനികയിലെ നാടകക്കാരൻ വക്കച്ചനെ മലയാളികൾ ഇന്നും മറന്നിട്ടില്ല. തിലകന്റെ അപൂർവങ്ങളിൽ അപൂർവമായ ഹാസ്യവേഷമായിരുന്നു മൂക്കില്ല രാജ്യത്ത് എന്ന സിനിമയിൽ നമ്മൾ എല്ലാവരും കണ്ടത്. ഏത് കഥാപാത്രത്തിനും തന്റേതായ കൈയൊപ്പു ചാർത്തിയ നടനാണ് തിലകൻ. ക്യാരക്ടർ റോൾ മുതൽ കോമഡി വരെ അനായാസം ചെയ്യാനുള്ള കഴിവ് തിലകനുണ്ടായിരുന്നു. 2 മികച്ച നടനടക്കമുള്ള 9 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ, മികച്ച സഹനടനടക്കമുള്ള 2 ദേശീയ പുരസ്കാരങ്ങൾ, അങ്ങനെ നീളും തിലകന് ലഭിച്ച അംഗീകാരങ്ങൾ. കർക്കശ്യത്തിന്റെ ആൾ രൂപമായി കണക്കാക്കി കലഹിച്ചപ്പോഴും ഓരോ തവണയും തനിക്ക് മാത്രം ചെയ്യാനാവുന്ന വേഷങ്ങളിലൂടെ തിലകൻ മലയാളികളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരുന്നു. വാക്കിലും നോക്കിലും നടപ്പിലുമെല്ലാം സീരിയസ് ഭാവങ്ങൾ ആവാഹിച്ചു ജീവിച്ച ഈ കലാകാരൻ ഒരു നിർമ്മല ഹൃദയൻ കൂടിയായിരുന്നു.
1: ഞാൻ അല്പം താമസിച്ചു പോയി.
2: വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി കുറച്ചു കാണരുത്. നമ്മുടെ ഐക്യത്തെ തകർക്കാനും സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാനും നിരന്തരം ശ്രമിക്കുന്ന വിദേശ ശക്തികളെ നാം ഒന്നിച്ചെതിർത്ത് തോൽപ്പിക്കണം. എങ്കിൽ മാത്രമേ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കരുത്ത് നേടാൻ നമുക്ക് കഴിയൂ. ഇത്രയും പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി പ്രസംഗിക്കാൻ
1: കുറച്ചു കാലമായി. നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട് അത് സാധിച്ചതിൽ സന്തോഷമുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. മറ്റു ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ ശ്രദ്ധപ്പെടുത്താനുള്ളത്. നിങ്ങൾ പലർക്കും എന്നെ പരിചയം ഉണ്ടാവില്ല, എന്റെ പശ്ചാത്തലവും അറിയാൻ വഴിയില്ല. ഞാൻ സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ഒരു കോടീശ്വരനാണ്. ഒരു ദിവസത്തെ എന്റെ വരുമാനം എന്ന് പറയുന്നത് വെറും 235,049 ലാഭം എനിക്ക് ആവശ്യമില്ല. അനാഥാലയത്തിനും അന്ധവിദ്യാലയത്തിനും ലക്ഷങ്ങൾ ഞാൻ സംഭാവന നൽകുന്നുണ്ട്. പത്രത്തിൽ പേര് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത്രയൊക്കെ പണം ഉണ്ടായിട്ടും എനിക്കിതേവരെ വിദേശ വസ്ത്രം കൊണ്ട് കമ്പം തോന്നിയിട്ടില്ല. എന്റെ പണം എന്റെ നാടിന് വേണ്ടി ചെലവാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ബിസിനസ് സംബന്ധമായ യോഗങ്ങൾക്ക് പോകുമ്പോ സഫാരി സൂട്ട് അണിഞ്ഞ് ഞാൻ പോകാറില്ല. എന്റെ കൈകൊണ്ട് എന്റെ വീട്ടിലിരുന്ന് എന്റെ ചർക്കയിൽ നൂല് നൂത്ത് അതുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഷർട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണോ? അല്ല, ഇത് വിദേശീയരാണ്. നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കുകയാണ്. ഈ വിദേശ വസ്ത്രം എനിക്ക് ആവശ്യമില്ല. ഈ പാന്റ് ഇതും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പച്ച മനുഷ്യനായിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. മഹാന്മാരുടെ ആദർശങ്ങൾ പറഞ്ഞിടക്കുന്നവനല്ല, സ്വന്തം ജീവിതത്തിൽ അത് പകർത്തി കാണിക്കുന്നവനാണ് മഹാൻ. തുടർന്നും ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല.
3: അയ്യോ, അയാൾക്ക് ഭ്രാന്താണ്.
0: അരങ്ങത്തെയും അബ്രപാളിയിലെയും അത്ഭുതങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച സമുന്നതനായ കലാകാരനായിരുന്നു തിലകൻ. താരസംഘടനയിൽ നിന്നും വെള്ളിത്തിരയിൽ നിന്നുമൊക്കെ പുറത്താക്കപ്പെട്ടപ്പോഴും ജീവിക്കാനായി നിത്യക്കൂലിക്ക് സീരിയലുകളിൽ അഭിനയിക്കാൻ പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായത് സിനിമയിലെ പതിവ് കാഴ്ചയായ വില കുറഞ്ഞ കാര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് നട്ടെല്ല് വളക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് കണ്ടെത്തിയ പല കാര്യങ്ങളെക്കുറിച്ചും വളരെ കാലം മുമ്പ് തന്നെ സൂചന നൽകിയ വ്യക്തിയായിരുന്നു തിലകൻ. മലയാളത്തിൽ 300-ലധികം ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുള്ള തിലകൻ 1935 ഒരു December 8 ജനിച്ചത്. കോളേജ് പഠനകാലത്ത് തന്നെ നാടകവേദികളിൽ സജീവമായിരുന്നു തിലകൻ. 1966 KPSC ഭാഗമായിരുന്ന തിലകൻ പിന്നീട് കൊല്ലം കാളിദാസ, ചങ്ങനാശ്ശേരി ഗീത എന്നീ നാടകസമിതികളിലും സജീവമായിരുന്നു. ഇതിനൊക്കെ ശേഷം PJ ആന്റണി രൂപം കൊടുത്ത നാടകസമിതിയിലും പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം ആ ട്രൂപ്പ് ഏറ്റെടുത്ത് പ്രവർത്തിപ്പിച്ചു. ഇതിനിടയിൽ പല റേഡിയോ നാടകങ്ങളിലും തിലകൻ ശബ്ദം കൊടുത്തിരുന്നു. PJ ആന്റണിയുടെ ആദ്യ സംവിധാന സംരംഭമായ പെരിയാറിൽ അഭിനയിച്ചിരുന്നു എങ്കിലും ആദ്യം പുറത്തിറങ്ങിയത് ഗന്ധർവ ക്ഷേത്രമായിരുന്നു. വെറും 1 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള വേഷമായിരുന്നു അതിൽ തിലകനെ കാത്തിരുന്നത്. 1981 പുറത്തിറങ്ങിയ കോലങ്ങളിലെ കള്ളവർക്കി എന്ന കഥാപാത്രം കാമ്പുള്ള വേഷങ്ങളിലേക്ക് വഴിതെളിച്ചു. 2010 താരസംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ട് സംഘടനയിൽ നിന്ന് തിലകനെ പുറത്താക്കുമ്പോഴും ചലച്ചിത്ര സംഘടനകൾ തിലകനെ വിലക്കുമ്പോഴും മിനി സ്ക്രീനിൽ തിലകന്റെ സാന്നിധ്യം സജീവമായി തുടർന്നു. വിവാദങ്ങൾക്കൊടുവിൽ 2011 രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഇന്ത്യൻ റുപ്പിയിൽ ശക്തമായ ഒരു വേഷം തന്നെ തിലകൻ കൈകാര്യം ചെയ്തു. 2012 അൻവർ റഷീദിന്റെ ഉസ്താദ് ഹോട്ടലിലും മികച്ച കഥാപാത്രമായിരുന്നു തിലകൻ കൈകാര്യം ചെയ്തത്.
4: ഈ സിറ്റിയില് നിങ്ങളുടെ ബിരിയാണി കഴിഞ്ഞിട്ടുള്ളു ബാക്കി എല്ലാരും എന്നിട്ടും കട നഷ്ടത്തിലാ. എന്താ അങ്ങനെ
5: ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണത്തിൽ നമ്മൾ ഒരു കുറവും വരുത്താറില്ല, അപ്പൊ ചെലവ് കൂടും.
4: വിലയൊട്ടും കൂട്ടുകയില്ല.
5: അതല്ല മണി, വില കൂട്ടാണ്ട് തന്നെ നമുക്ക് ലാഭം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ വേറെ ചില ചെലവ് വരുമ്പോ അതിനും വഴി കാണണ്ടേ?
4: ഉമ്മർഖാന്റെ മോന്റെ കോളേജ് ഫീസ് അല്ലെങ്കിൽ ആബുദാത്താടെ മോടെ നിക്കാഹ് അല്ലേ? അങ്ങനെ നോക്കിയാ നിങ്ങള് നടത്തുന്ന ഇവിടെ ഉള്ളവരുടെ ആൾക്കാരുടെ ഒക്കെ കാര്യങ്ങൾ നോക്കാനാ, അല്ലാണ്ട് ബിസിനസ് ആയിട്ടൊന്നുമല്ല. ഉപ്പുപ്പ എപ്പോഴും പറയാറില്ലേ, പഴയതുപോലെ എല്ലാം വിട്ട് ദൂരയാത്രയ്ക്ക് പോകണമെന്നും എല്ലാ തർക്കാനും ചെന്ന് ദിക്കറി ചെല്ലണമെന്നൊക്കെ. ഹോട്ടലടിക്കാണ്ട് അതിനൊക്കെ പറ്റുമോ?
5: എനിക്ക് കഴിയുന്ന പോലെ ചെയ്യുന്നുണ്ട് മോനെ. ഏത് തോണിയും ഒറ്റയ്ക്ക് തോന്നാ തോന ദൂരം പോവില്ല. കൂടെ തുഴയാൻ ആളുണ്ടെങ്കി അങ്ങനല്ല.
4: നിങ്ങക്ക് തോന്നുന്ന ഒരു കമ്മിറ്റ്മെന്റ് വേറെ ആർക്കും ഹോട്ടലിനോട് ഉണ്ടാവില്ലല്ലോ ഉപ്പുപ്പ. അതുകൊണ്ട് തന്നെ നിങ്ങളെ തുടങ്ങി വെച്ചത് നിങ്ങൾ തന്നെ തീർക്കുന്നതല്ലോ.
5: കിസ്മത്ത് എന്നൊന്നുണ്ട് ഫൈസി, അതിനെ ആർക്കും തടുക്കാൻ കഴിയൂല. നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുന്ന.
4: നമ്മളെ കിസ്മത്തൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഉപ്പുപ്പ. എന്റെ ലൈഫിൽ എന്തായിണ്ടെന്ന് ഞാൻ തന്നെ തീരുമാനിക്കണ്ടേ? അതിന് വേറെ ആർക്കെങ്കിലും പറ്റൂ?
5: അങ്ങനാണ് ഈ നമ്മുടെ കൂടെ ഉണ്ടാവാറുന്നു. എന്റെ ഇഷ്ടം അനുസരിച്ചായിരുന്നെങ്കിൽ ഈ ഇപ്പൊ ലണ്ടനിൽ കസറൊന്നും ഉണ്ടാവില്ലേ. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കിളവന്റെ പ്രശ്നങ്ങളോട്ടിരിക്കുമല്ലോ. കിസ്മത്താണ് മോനെ.
4: ചിലപ്പോ തോന്നും ലണ്ടനൊക്കെ സ്വപ്നം കണ്ടതിൽ ഒരർത്ഥമില്ലെന്ന്.

0: ഒരിത്തിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെയായി വന്ന് നിൽക്കണം.
1: കണ്ണെഴുതി പൊട്ടും തൊട്ട്, സത്യം, പിൻഗാമി, കേരള കഫേ, യാത്ര, പഞ്ചാഗ്നി, നായകൻ, അനിയത്തിപ്രാവ്, നഗരം സാക്ഷി, വരവേൽപ്പ്, മൃഗയ, മീനത്തിൽ താലികെട്ട്, ദ്രോണ, നരസിംഹം, പവിത്രം, മിന്നാരം എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര ചിത്രങ്ങളാണ് മലയാളികൾക്ക് തിലകൻ സമ്മാനിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്ന് 2012 തിലകൻ ഈ മണ്ണിൽ നിന്ന് യാത്ര പറയുന്നത്.
2: സർ, സി പിയുടെ പുതിയ കണ്ടുപിടുത്തം ചെകുത്താൻ.
3: അതേടാ, 1000 വട്ടം മനസ്സിലെഴുതി നോക്കി വേണോ വേണ്ടായോ ഒന്ന്. അതിനുശേഷമാണ് നിന്റെ നെറ്റിയിൽ ചെകുത്താൻ എഴുതിയത്. അപ്പന്റെ കൈവെട്ടി ചെകുത്താൻ, വെറും 1.5 ചക്രത്തിന്റെ ഗുണ്ട, ആട് തോമ. അതല്ലാതെ എന്താടാ നിന്റെ ഡിഗ്രി? കണ്ട തട്ടുംപുറത്ത് കയറി നിന്ന് ചീട്ട് കളിച്ചും തേവടിച്ചു കിടത്തോളെ കൈയിട്ട് നടക്കുന്ന നിനക്ക് എവിടെയാണ് അന്തസ്? നിന്റെ വില ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാ ഓട്ടക്കാലണ, ഇരിക്കട്ടെ. നിനക്ക് പകരം ഇപ്പൊ എനിക്കൊരു മകനുണ്ട്. അതാ ആ നിൽക്കുന്ന 18-ാം പട്ട തെങ്ങ്. ഞാൻ അവസാന ശ്വാസം വരെ അതിന് വെള്ളം കോരും. അതിൽ നിന്നൊരു കരിക്ക് വെട്ടി കുടിച്ചിട്ടേ ഈ സർസിപ്പി മരിക്കൂ. പോകാൻ പറയണേ അവനോട്.
4: അച്ഛന്റെ
3: സ്വപ്നങ്ങളും മുഴുവൻ ചവിട്ടിയരച്ച ചെകുത്താൻ അവൻ. ഇറങ്ങിപ്പോടാ പുറത്ത്.

മലയാള സിനിമാ ലോകത്തെ പകരം വെക്കാനില്ലാത്ത നടൻ, ഓരോ നോക്കിലും വാക്കിലും നടന ചാരുത ഉള്ളിലൊളിപ്പിച്ച മഹാനടൻ തിലകന്റെ ജീവിതത്തിലൂടെയായിരുന്നു ഇന്നത്തെ ഓർമ്മയുടെ യാത്ര. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജി അമ്പർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ബ്രേക്ക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. ലാക് എ പ്ലസ്, UGC 2F, DSIR അക്രഡിറ്റേഷൻ, AICTE അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 4 വർഷ ഓണേഴ്സ് ബിരുദങ്ങളായ BCom, BCA, BSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ BSc സൈക്കോളജിയിലേക്കും 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

0: 2024
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: സീറോ ഡെലിവറി.
1: സീറോ ഡെലിവറി?
0: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്,
5: മുത്തൂർ, തിരുവല്ല. ഫിറ്റ്നസ് ഇനി ഡോക്ടർമാരുടെ കരുതലിൽ. കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക്സ് വിഭാഗം. ശാസ്ത്രീയമായ ഫിറ്റ്നസ് അഡ്വൈസും ഡയറ്റ് അഡ്വൈസും ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: റേഡിയോ മെക്ഫാസ് 90.4. ടൈം ചെക്ക്.
6: 10 o'clock.

ഹലോ, ഗുഡ് ഈവനിംഗ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വീറ്റ് ഡ്രീംസിലേക്ക് സ്വാഗതം. സ്വീറ്റ് ഡ്രീംസിൽ നിങ്ങളോടൊപ്പം ആർ ജി അമൃത കാർത്തിക. തെന്നിന്ത്യൻ സിനിമയുടെ സംഗീത ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കുമല്ലേ, ഇളയരാജ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇറങ്ങി ഒരുപാട് വർഷങ്ങളായെങ്കിലും ഇന്നും ആ പാട്ടുകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയും ജീവനുമാണല്ലേ. ഹിന്ദി, മലയാളം, തമിഴ്, മറാത്തി തുടങ്ങിയ ഭാഷകളിലായി 4000-ൽ പാട്ടുകൾക്കാണ് അദ്ദേഹം ഈണം പകർന്നത്. ഇന്ന് ഇളയരാജയുടെ ചില പാട്ടുകളിലൂടെയാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. ആദ്യത്തെ ഗാനം അഥർവം എന്ന ചിത്രത്തിനായി അദ്ദേഹം സംഗീതം നിർവഹിച്ച പൂവായി വിരിഞ്ഞു എന്ന ഗാനമാണ് കേൾക്കാൻ പോകുന്നത്. ഒ എൻ വി കുറുപ്പ് രചിച്ച ഈ ഗാനം എം ജി ശ്രീകുമാർ ആലപിച്ചു. സൗന്ദര്യവും പ്രണയവും മാധുര്യവും ഒക്കെ പ്രകടമാകുന്ന ഒരു ഗാനം കൂടിയാണ് ഇത്. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം.

നല്ല മനോഹരമായ ഒരു ഗാനത്തോടുകൂടി തന്നെയാണല്ലേ നമ്മൾ സ്വീറ്റ് ഡ്രീംസ് സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത ഗാനം പൂവോമോ ഓർഗോലം എന്ന ഗാനമാണ്. ചിന്നത്തമ്പി എന്ന ചിത്രത്തിനായി അദ്ദേഹം സംഗീതം നിർവഹിച്ച ആ മനോഹരമായ ഗാനം സ്വർണലതയും SPBയും ചേർന്നാണ് ആലപിച്ചത്. ആദ്യം പറഞ്ഞതുപോലെ പ്രണയത്തിൻ്റെ സൗന്ദര്യവും മധുരവും പ്രകടമാകുന്ന ഒരു ഗാനം. ഇളയരാജയുടെ സംഗീതത്തിൽ ഈ ഗാനം ഒരുപാട് ആളുകളെ ഏറ്റെടുത്തൊരു ഗാനം കൂടിയാണ്. കേൾക്കാമല്ലേ സ്വീറ്റ് ഡ്രീംസിലൂടെ ആ ഗാനം.

പൂവേ സിംഭൂവേ. ഈ ഒരു ഗാനം ഇളയരാജയുടെ സംഗീതത്തിൽ ഒരു മനോഹരമായ സൃഷ്ടി തന്നെയാണ്. 1982 പുറത്തിറങ്ങിയ സ്വല്ലത്തുടിക്കത് മനസ്സ് എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനമാണ്. ഗാനത്തിന്റെ വരികൾ രചിച്ചത് വൈരമുത്തു. ആലാപനം കെ ജെ യേശുദാസ്. ആസ്വദിക്കാം ആ മനോഹരമായ ഗാനം പൂവേ സിംഭ.

സി ഡ്രീംസി, നിങ്ങളോടൊപ്പം ആർ ജി അമൃത കാർത്തിക. ഇളയരാജയ്ക്ക് തന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് എസ് ജാനകി ആലപിച്ച, നമ്മുടെ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന തുമ്പി വാ തുമ്പക്കുടത്തിൽ എന്ന ഗാനം. ഓളങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. മലയാളത്തിൽ ഇളയരാജ ചെയ്ത ഏറ്റവും മികച്ചതും പോപ്പുലർ ആയതുമായ ഗാനം. ഏറെക്കുറെ നമുക്കതിനെ ഏറ്റവും, അതായത് മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗാനങ്ങളിൽ ഒന്ന് തന്നെയെന്ന് പറയാൻ പറ്റുമല്ലേ. കാരണം അത്രത്തോളം ഭംഗിയായിട്ടാണ് ആ സംഗീതം നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്. മുൻപൊരു കാലത്ത് ആകാശവാണിയിൽ ഈ ഗാനം ഇല്ലാതെയുള്ള ചലച്ചിത്ര ഗാന പരിപാടികളില്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇളയരാജയുടെ എല്ലാ സ്പർശങ്ങളും ശൈലികളുമൊക്കെ ഒത്തിണങ്ങിയ ഗാനമാണെങ്കിലും തമിഴ് ശീലുകളേക്കാൾ ആ ഗാനത്തിലൊരു മലയാളിത്വം അന്തർലീനമായിരുന്നു. അപ്പോ സ്വീറ്റ് ഡ്രീംസിലൂടെ നമുക്കിനി ആ ഗാനം ആസ്വദിക്കാം ജാനകിയമ്മയുടെ ശബ്ദത്തിൽ.

കേൾക്കുമ്പോൾ ലളിതമെങ്കിലും പന്തുവരാളിയുടെ ഗഹനത ഒളിച്ചു കളിക്കുന്ന റോജാവേ താലാട്ടും തെൻട്രലും എന്ന മനോഹരമായൊരു എസ് പി ബി എസ് ജാനകി യുഗ്മഗാനമാണ്. എസ് ജാനകി പാടിയ ഒരു ശോക പതിപ്പ് കൂടിയുണ്ട് ഈ ഗാനത്തിന്. ഈ ഗാനം മൂന്നാമതായി പോയത് മറ്റു രണ്ട് ഗാനങ്ങൾ മൂലമാണെന്ന് സ്പഷ്ടമായി പറയാൻ പറ്റും. ഒറ്റയ്ക്ക് നോക്കുമ്പോൾ അതുല്യമായൊരു ഗാനം. ആസ്വദിക്കാം ആ ഗാനം നമുക്ക് സ്വീറ്റ് ഡ്രീംസിലൂടെ.

മലയാളത്തിലും നിരവധി മികച്ച പാട്ടുകളാണ് ഇളയരാജ നമുക്ക് സമ്മാനിച്ചത്. യേശുദാസിനൊപ്പം ഇളയരാജ ഒന്നിച്ചപ്പോഴെല്ലാം മികച്ച ഗാനങ്ങളാണ് പിറന്നത്. തമിഴിലും മലയാളത്തിലും ഇളയരാജയ്ക്ക് വേണ്ടി നമ്മുടെ ഗാനഗന്ധർവൻ പാട്ടുകൾ പാടി. അതേസമയം യേശുദാസ് ഇളയരാജ കൂട്ടുകെട്ടിൽ തരംഗമായ ചില പാട്ടുകളുമുണ്ട്. 1986 പുറത്തിറങ്ങിയ പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിൽ ഇളയരാജ ഒരുക്കിയ പൂങ്കാറ്റിനോടും എന്ന പാട്ട് ഇന്നും നമ്മൾ മലയാളിയുടെ മനസ്സിൽ നിൽക്കുന്ന ഗാനമാണ്. ഇളയരാജയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയ മനോഹരമായ ഗാനങ്ങളിലൊന്ന്. യേശുദാസിനൊപ്പം എസ് ജാനകിയും ചേർന്നാണ് ഈ പാട്ട് പാടിയത്. ആസ്വദിക്കാം മനോഹരമായ ആ ഗാനം.

മമ്മൂട്ടി നായകനായ മൗനം സമ്മതം എന്ന ഒരു തമിഴ് സിനിമയുണ്ട്. ആ ചിത്രത്തിലെ കല്യാണത്തെ നില എന്ന പാട്ടും ഇളയരാജ യേശുദാസ് കൂട്ടുകെട്ടിൽ തരംഗമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ പഴകും തോറും വീര്യം കൂടുന്നതാണ് ചില പാട്ടുകളെന്ന് പറയാറില്ലേ, അതൊരു സത്യമായ കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുമോ? എന്തായാലും സ്വീറ്റ് ഡ്രീംസിലൂടെ കല്യാണത്തേന്നില എന്ന മനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം.

ആർജി അമൃത കാർത്തിയോടൊപ്പം ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വീറ്റ് ഡ്രീംസ്. രജനീകാന്ത് നായക വേഷത്തിലെത്തിയ മന്നൻ എന്ന ചിത്രത്തിലെ അമ്മ എൻറഴയ്ക്കാതെ ഉയരില്ലേ എന്ന പാട്ടും സംഗീതാസ്വാദകർ ഒന്നടങ്കം ഏറ്റെടുത്തൊരു ഗാനമാണ്. ശരിക്കും ആ ഒരു പാട്ട് നമ്മൾ ഇന്നും കേൾക്കുമ്പോൾ മനസ്സിനുള്ളിൽ ഒരു വിങ്ങലാണല്ലേ. അതെന്താണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാത്തൊരു ഫീൽ. ഇളയരാജയുടെ സംഗീതത്തിൽ പിറന്ന ആ ഗാനമാണ് ശ്രോതാക്കളിനി കേൾക്കാൻ പോകുന്നത്.

അടുത്ത ഗാനം ദളപതി എന്ന ചിത്രത്തിന് വേണ്ടി അദ്ദേഹം ഒരുക്കിയ ഗാനമാണ്. സുന്ദരി കണ്ണാലൊരു സേതി എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം സിംഫണിയുടെ ചില അനുഭവ തലങ്ങൾ കാണാമെന്നും ഇളയരാജ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത ഭാഷകളിലുള്ള ഗാനങ്ങൾക്ക് ഈണം പകരുമ്പോൾ അവിടങ്ങളിലെ സംസ്കാരത്തെക്കുറിച്ച് അറിയുന്നത് നല്ലതാണെന്നും, എന്നാൽ ഈണം നൈസർഗികമായാണ് മനസ്സിൽ നിറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോ സ്വീറ്റ് ഡ്രീംസിലൂടെ നമ്മളിനി ആസ്വദിക്കാൻ പോകുന്നത് ദളപതി എന്ന ചിത്രത്തിലെ സുന്ദരി കണ്ണാലൊരു സേതി എന്ന മനോഹരമായ ഗാനമാണ്.

എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രം നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കാത്തൊരു ചിത്രം കൂടിയാണ്. ചിത്രത്തിന്റെ പ്രധാന കഥാവിഷയം ഒരനാഥയായ പെൺകുട്ടിയുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ്. അവളുടെ ജീവിതം, അവളുടെ മാതാപിതാക്കളുമായി ബന്ധമുള്ള രഹസ്യങ്ങൾ, ഇവയൊക്കെയായിരുന്നു ചിത്രത്തിന്റെ കേന്ദ്ര വിഷയം. ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ഇളയരാജ നിർവഹിച്ചു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികൾ രചിച്ചു. കെ ജെ യേശുദാസ് ആലപിച്ച ഈ ഗാനം ചിത്രത്തിന്റെ പ്രധാന ഭാഗമായി തന്നെ നിന്നു. ആ ഗാനമാണ് ആലാപനം എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം. ഇന്ന് സ്വീറ്റ് ഡ്രീംസിൽ അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ ഗാനമാണ്. കൂടെയുണ്ടായിരുന്നത് ആർജി അമൃത കാർത്തിക. ഇനിയും ഒരുപാട് നല്ല ഗാനങ്ങളുമായി, മറ്റൊരു സംഗീത പ്രതിഭയുടെ വിശേഷങ്ങളുമായി സ്വീറ്റ് ഡ്രീംസിൽ നമുക്ക് ഒത്തുചേരാം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്.

90.4 റേഡിയോ മാക്ഫാസ്റ്റ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.